ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201 ഇടവം 29, 2026 June 12 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: കേരള നവോത്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നു വന്ന അടിമ വ്യാപാരവും മേലാള കീഴാള വ്യത്യാസവും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അസമത്വവും അനീതിയും സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത്. മനുഷ്യരെ മനുഷ്യരായി കാണാനും അസമത്വം ഇല്ലാതാക്കി എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മാനവീയത എന്ന മഹാസന്ദേശം എല്ലാവരിലും അനുഭവേദ്യമാക്കി ഒന്നെന്ന യാഥാർത്ഥ്യം ജനകീയമാക്കി രാജ്യനന്മയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ യുഗപ്രഭാവരായ എത്രയോ പുണ്യജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി 1812 അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് മഹാറാണി ഗൗരി ലക്ഷ്മിഭായി ഉത്തരവിറക്കിയത് ഒരു തുടക്കമാണെങ്കിൽ 1853 തുടർന്ന് 1855 ഉത്തരവിറക്കി ഒപ്പം നിയമനിർമ്മാണം നടത്തിയും നിരോധനം നിർബന്ധിതമാക്കി. 1812 ഇറക്കിയ ഉത്തരവിന് ശേഷം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ധീരനായകൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ഊഴമായിരുന്നു. അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നേരനുഭവം നേർക്കാഴ്ചയുമായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിക്കൊണ്ടിരുന്ന ധർമ്മഭടൻ നടത്തിയ ഇടപെടലുകൾ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ്. മൂക്കുത്തി സമരവും ഏത്താപ്പ് സമരവും അച്ചിപ്പുടവ സമരവും കർഷക തൊഴിലാളി സമരവും എല്ലാം കേരള നവോത്ഥാന ചരിത്രത്തിൽ ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. തുടർന്ന് കൂടുതൽ കരുത്തും ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവനും മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പൊയ്കയിൽ കുമാരഗുരുദേവനും ശുഭാനന്ദസ്വാമിയും കുറുമ്പൻ ദൈവത്താനും കണ്ടൻകുമാരനും വെള്ളിക്കര ചോദിയും കെ കേളപ്പനും മൂലൂർ പത്മനാഭ പണിക്കരെയും ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും വെച്ചൂരത്ത് കൃഷ്ണപിള്ളയും തുടങ്ങി എത്രയോ ദേവാംശ പിറവികൾ ഇത്തരം ക്രൂരമായ അനീതിക്കെതിരെ പടനയിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കായൽ സമരവും എല്ലാം കേരളത്തെ സമത്വപൂർണമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ശക്തി പകർന്നു നൽകി. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും കൊച്ചാപ്പിയും ബാഹുലേയനും വെന്നിയിൽ ഗോവിന്ദപ്പണിക്കരും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ വേലായുധപ്പണിക്കരും കിഴിയത്ത് ശങ്കരപ്പിള്ളയും പജയ ഭാരതം മാത്തുണ്ണിയും ബാരിസ്റ്റർ ജോർജ് ജോസഫും എം ആർ മാധവ വാര്യരും കണ്ണാറ ഗോപാലപ്പണിക്കരും ചങ്ങരത്ത് ശങ്കരപ്പിള്ളയും എല്ലാം ചേർന്ന് ഉഴുതുമറിച്ചിട്ട നവോത്ഥാന മണ്ണിൽ പിന്നീട് വിത്തിറക്കി വിളവെടുക്കാൻ വന്നവർ എത്രത്തോളം നീതി പുലർത്തിയെന്നത് ചിന്തനീയമാണ്. മതവും ജാതിയും ഉപജാതിയും എല്ലാം ചേർന്ന് വിഭജന സ്വരം മാത്രമാക്കി നല്ല ചിന്തകളെ വികലമാക്കിയപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷ്യത്തിലെ ഭ്രാന്താലയമായി മലയാള മണ്ണ് മാറുമോ എന്ന ആശങ്ക നമ്മെ പിന്തുടർന്നു. അതിന് അനുവദിച്ചുകൂടാ. സവർണ മേധാവിത്വം സർവ്വതും കൈയടക്കി അടിസ്ഥാനവർഗ ജനതയെ വഴി നടത്താൻ പോലും അനുവദിക്കാതെയും മാറുമറയ്ക്കാനും മുട്ടിനു താഴെ നീളമുള്ള വസ്ത്രം ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും കഴിയാതിരുന്ന അസമത്വത്തിനും തേർവാഴ്ചയ്ക്കുമെതിരെ അവർണ സവർണ ഭേദമില്ലാതെ ചിലരെങ്കിലും തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്നത്തെ കേരളം നാം കാണുന്നു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം അസമത്വത്തിനുമെതിരെയും നമുക്ക് ഒന്നിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
0: ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹമൂർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. അത്തോളി കൊങ്ങന്നൂർ പൊയിലിൽ 16-കാരനായ വിഘ്നേഷാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ എന്ന കവിത, ആലാപനം സൗമ്യ സനാതനൻ, ഉദയഗീതം ടി കെ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്.

11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയിപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം, ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീതസുധ, മധുരൈ ടി എൻ ശേഷഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പിലേക്ക്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 24.4°C, പെയ്ത മഴ 51.9 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 49.5 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയായി ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത പ്രേമം എന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ പാരായണം ചെയ്യുന്നത് സൗമ്യ സനാതനൻ.

ദോഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത പ്രേമം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. പാരായണം ചെയ്തത് സൗമ്യ സനാതനൻ. ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ ടി കെ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. ഉദയം വന്നു ഉണ്മയുണർന്നു എന്ന് തുടങ്ങുന്നു.

ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര മുഖ്യമന്ത്രി ഈ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനമായ C-295 ആദ്യ പരീക്ഷണ പറക്കൽ ഇന്നലെ വിജയകരമായി പൂർത്തീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇന്നലെയും ഇന്ത്യൻ നാവികരുള്ള കപ്പലിനു നേരെ US ആക്രമണം നടത്തി. ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയർ ശ്രീലങ്കയെ നേരിടും.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും ജീവനാഡിയാണ് നമ്മുടെ തീരപ്രദേശം. തലമുറകളായി കടൽ തീരങ്ങളിൽ താമസിക്കുന്ന 10,000-ക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതും ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നതും. തീരദേശ പരിപാലന നിയമങ്ങളും റവന്യൂ ചട്ടങ്ങളും കർശനമായതോടെ തങ്ങളുടെ കുടിലുകൾ ഒന്ന് പുതുക്കി പണിയാൻ പോലും സാധിക്കാതെ വരുന്നു എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഈ വിഷയമാണ് ഇന്ന് പ്രഭാതഭേരി പരിശോധിക്കുന്നത്.
2: 7 വർഷമായി ഞാൻ പട്ടയത്തിന് വേണ്ടി സർക്കാരിൽ അപേക്ഷിച്ചിട്ട്.
1: തിരുവനന്തപുരം കണ്ണാന്തുറയിലുള്ള മത്സ്യത്തൊഴിലാളിയാണ് റോബർട്ട്.
2: സർവേക്ക് ആള് വന്നു, സ്കെച്ച് ഉണ്ടാക്കി, അവസാനം ഞങ്ങൾക്ക് പട്ടയം തരാം എന്നൊക്കെ വരെ എത്തി. ഈ നിമിഷം വരെ എനിക്ക് ആ പട്ടയം ലഭിച്ചിട്ടില്ല. CRSR പരിധിയിൽ വരുന്നതല്ലായിരുന്നിട്ട് പോലും പട്ടയം ലഭിക്കാനായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്.
3: വർഷങ്ങളോളം അമ്മയച്ഛനൊക്കെ പൂർവികർ താമസിച്ചു വരുന്ന സ്ഥലമാണ്.
1: വെട്ടുകാട് സ്വദേശിയായ ശുഭ ക്ലീറ്റസ്.
3: ഇപ്പൊ ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ഈ പട്ടയത്തിന് വേണ്ടി കുറെ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, പക്ഷെ നമുക്ക് അതൊന്നും ലഭിച്ചില്ല. മക്കളുടെ പഠിത്തത്തിനായാലും എന്തിനായാലും പ്രമാണമുണ്ടോ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടി കടങ്ങളൊക്കെ എടുത്താണ് കൊച്ചിന്റെ തന്നെ നമ്മൾ പഠിപ്പിച്ചത്. ഈ രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട്
1: ശംഖുമുഖം മുൻ വാർഡ് മെമ്പർ സെറാഫിൻ ഫ്രെഡി.
4: ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള അംഗമാണ്. പട്ടയം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ട്. ഇവർക്ക് ഓരോ TC ഉണ്ടെങ്കിലും ആ TC നമുക്ക് കരടയ്ക്കാൻ പോകാൻ സാധിക്കാത്ത അന്തരീക്ഷം. പട്ടയത്തിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടനെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഈ 2 വർഷത്തിലധികമായിട്ടും ഒരുപടി മുന്നോട്ട് പോകാനുള്ള ആ അന്തരീക്ഷം കാണുന്നില്ല. ഒരു ലോൺ എടുക്കാനോ ഒരു വീട് നല്ല രീതിയിൽ വെക്കാനോ ഒന്നും പറ്റാത്ത അന്തരീക്ഷമാണ്.
5: പൂർവികര് താമസിക്കുന്ന
1: പൊതുപ്രവർത്തകനായ വെട്ടുകാട് ജോർജ്.
5: ഈ പണ്ടാരം ഭഗ വസ്തു എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഏരിയയില് രാജാവ് പതിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത ഒരു വസ്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ്. പണ്ട് ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. താമസിച്ച ആ പൂർവികര് ഈ പ്രമാണങ്ങൾ എവിടെയുണ്ടോ വെച്ച് അത് നശിച്ചുപോയി അവരുടെ കൈവിട്ട്. വേണ്ട 3 തലമുറകളായി താമസിച്ചു വരികയാണ്. പക്ഷെ അവർക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആരുടെ പേരിലോ വസ്തുക്കൾ കിടക്കുക, ഇവരുടെ പേരിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്കും അറിയാൻ പറ്റില്ല, ഇവർക്ക് ഏതൊരു രേഖയില്ല.
1: ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറും പുനർഗേഹം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ അനിൽകുമാർ.
6: തീരപ്രദേശത്ത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും നിരന്തരമുള്ള കടൽക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികള് പ്രോപ്പർട്ടിയും അവരുടെ ജീവനും ഒക്കെ എന്നും നഷ്ടം സംഭവിക്കുകയും അത് വരുന്ന സർക്കാരുകൾക്ക് തന്നെയും വലിയൊരു ലയബിലിറ്റി ആയിട്ട് പുനരധിവസിപ്പിക്കുക, അവരെ താൽക്കാലികമായിട്ട് ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുക, അവരുടെ കടൽ ഭിത്തി നിർമ്മിക്കുക, ഇതെല്ലാം നിരന്തരം വലിയൊരു ലയബിലിറ്റി റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ്. 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെ 200 മീറ്ററിന് പുറത്ത് ഉള്ള സേഫർ ഏരിയയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പുനർഗേയം പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പുനർഗേയം പദ്ധതിയിൽ 2018 നടത്തിയ ഒരു 50 മീറ്റർ വേലിയേറ്റ പരിധിയിലുള്ള താമസിക്കുന്ന

0: ക്കുന്ന കുടുംബങ്ങളുടെ ഒരു എണ്ണം നമ്മൾ ഒരു സർവേ നടത്തി കണക്കാക്കിയിരുന്നു. അത് 19,000 കുടുംബങ്ങളായിരുന്നു. 19,000 എന്നുള്ളത് പിന്നെ അതിന് സർവേക്ക് ശേഷം പിന്നെ അപ്പീൽ അപേക്ഷകൾ വന്നു. അത് നിലവിൽ 22,400 ആണ്. നമുക്ക് ഒരു 9,115 കുടുംബങ്ങളാണ്. ഇത് നമ്മൾ ഒരു നിർബന്ധമായിട്ട് നടത്തുന്ന ഒരു റീഹാബിലിറ്റേഷൻ അല്ല. 50 മീറ്റർ പരിധിയിലുള്ള വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവര് സേഫർ ഏരിയയിലോട്ട് വരാൻ സ്വമേധയാ വില്ലിംഗ് ആവുന്നവരെയാണ് നമ്മൾ പുനരധിവസിച്ചത്. വീടും വസ്തുവും വാങ്ങുന്നതിനായിട്ട് 10 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ വരെ വസ്തുവിനും 4 ലക്ഷം രൂപ വീടിനും. ഈ 6 ലക്ഷം രൂപയിൽ കുറവാണ് വസ്തുവിനാകുന്നതെങ്കിൽ ആ എമൗണ്ടും കൂടി നമ്മൾ വീട് വെക്കുന്നതിന് നൽകുന്നതാണ്. അങ്ങനെ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വീടും ലാൻഡും നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത്. നഷ്ടപ്പെടുത്താൻ മീൻസ് ആദ്യം നമ്മൾ ലാൻഡ് റിലിങ്ക്വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ റിലിങ്ക്വിഷ് ചെയ്യുന്നില്ല. അവർക്ക് മറ്റ് കൃഷി പോലുള്ള പല ആവശ്യങ്ങൾക്കും അവരുടെ പഴയ ഭൂമി ഉപയോഗിക്കാം. എന്നാൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് അനുവദിക്കുന്നതല്ല. ഇപ്പൊ തന്നെ 5,600-ഓളം പേര് നമ്മൾ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3,760 പേര് ആൾറെഡി വീടും ഫ്ളാറ്റുമായിട്ട് പുനരധിവസിപ്പിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവർ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഭവന സമുച്ചയങ്ങളായിട്ട് നിർമ്മിച്ച് 840 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. 3,000-ത്തോളം ഇൻഡിവിജ്വൽ വ്യക്തിഗത ഭവനങ്ങളും നിർമ്മിച്ച് അതിൽ പുനരധിവാസം ഉറപ്പാക്കി കഴിഞ്ഞു. ശേഷിക്കുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ അവർ വരുന്നതനുസരിച്ചാണ് പുനരധിവാസം നടപ്പാക്കി വരുന്നത്. CMDRF പ്ലാൻ ഫണ്ടും ഒരുമിച്ച് ചേർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 2,450 കോടിയുടെ പദ്ധതിയാണ്. ഇപ്പോൾ ഒരു 500 കോടിയോളം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
1: കേരള തീരദേശ പരിപാലന അതോറിറ്റി മുൻ അഡീഷണൽ സെക്രട്ടറി PC സാബു.
2: CRZ നിർമ്മാണ അനുമതി ലഭിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് CRZ 2 CRZ 3 അതിൽ CRZ 2 എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുന്ന പ്രദേശങ്ങളും CRZ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളുമാണ്. എന്നാൽ 2019 വന്ന പുതിയ തീരദേശ പരിപാലന നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ 66 ഗ്രാമപഞ്ചായത്തുകൾ കൂടി CRZ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ CRZ 2 വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഹൈറ്റ് ഐഡിൽ ലൈനിൽ നിന്നും എവിടെയാണോ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കാൻ പോകുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇടയിൽ ഒരു റോഡോ ഒരു ഓതറൈസ്ഡ് ബിൽഡിംഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. ഇപ്പൊ ശംഖുമുഖം തീരം എടുക്കുന്നു. ശംഖുമുഖം തീരത്തിനടുത്തൊരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന്റെ ലാൻഡ്വേർഡ് സൈഡിലേക്ക് പെർമിഷൻ കിട്ടും. അവിടെ ഡിസ്റ്റൻസ് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ഈ തീരത്ത് നിന്നും 500 മീറ്റർ വരെ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനം അനുവദനീയമായുള്ളൂ. ഇനി CRZ 3 എടുത്തു കഴിഞ്ഞാൽ അവിടെ 50 മീറ്റർ 200 മീറ്റർ എന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നോ ഡെവലപ്മെന്റ് സോൺ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. CRZ 3 ഉൾപ്പെടുന്ന പഞ്ചായത്തുകളെ CRZ 3A എന്ന കാറ്റഗറിയും CRZ 3B എന്ന കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CRZ 3A കാറ്റഗറിയിൽ നോ ഡെവലപ്മെന്റ് സോൺ 50 മീറ്ററായും CRZ D നോ ഡെവലപ്മെന്റ് സോൺ 200 മീറ്ററായും നിശ്ചയിച്ചിട്ടുണ്ട്. നോ ഡെവലപ്മെന്റ് സോൺ എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എന്നാൽ 2019 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോ ഡെവലപ്മെന്റ് സോണിലാണെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഡ്വെല്ലിംഗ് യൂണിറ്റ് വരുന്നതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിക്കുന്നതാണ്. അത് NDZ ആണെങ്കിൽ കൂടി അനുമതി ലഭിക്കും. അപ്പോ 3A പഞ്ചായത്താണെങ്കിൽ 50 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോണും 3B പഞ്ചായത്തുകളാണെങ്കിൽ 200 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോൺ ആണ്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ ഡ്വെല്ലിംഗ് യൂണിറ്റുകൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പഞ്ചായത്തിന് ഉണ്ടായിരിക്കണം. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലുള്ള ഒരു ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ അനുമതി നോ ഡെവലപ്മെന്റ് സോണിൽ കൂടി അനുവദനീയമാണ്. അനുവദനീയമല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ 1A 1B എന്ന് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള തീരദേശ പരിപാലന പ്ലാനിൽ മാർക്ക് ചെയ്തിട്ടുള്ള മേഖലകളിലാണ്. 1A എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വളർന്ന സ്ഥലങ്ങൾ, 1B എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതല്ല. 3,229 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാസഗൃഹങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അനുമതി കൊടുക്കാവുന്നതാണ്. 300 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള വാസഗൃഹങ്ങളുടെയും കൊമേഴ്സിലാവട്ടെ, റോഡാവട്ടെ, അംഗൻവാടി ആവട്ടെ, സ്കൂളാവട്ടെ, ഇതെല്ലാം തന്നെ തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്നുമാണ് അനുമതി നൽകുന്നത്.
1: തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ ഭൂപരിഷ്കരണം അനി BP.
3: കടൽ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ റീസർവേ ചെയ്യാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പതിവ് ഭൂമിയിൽ പെടാത്ത ഭൂമിയാണ്. കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ഈ പട്ടയം കിട്ടാനായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമാനുസരണം പട്ടയം കിട്ടുന്നതിന് തടസ്സമില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് കടൽ പുറമ്പോക്കിനും സർക്കാർ ഉത്തരവിന് വിധേയമായി പട്ടയം അനുവദിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കൈവശക്കാർക്ക്, കടൽ പുറമ്പോക്ക് താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട തഹസിൽദാർ മുഖാന്തരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ വേലിയേറ്റ തീരത്ത് നിന്നും 30.4 മീറ്റർ കഴിഞ്ഞു വരുന്ന ഭൂമി, അങ്ങനെ ഒരു ക്ലാസ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അപേക്ഷകന് മറ്റെങ്ങും ഭൂമിയില്ല, അദ്ദേഹത്തിന് കുടുംബത്തിന് ഭൂരഹിതനായിരിക്കണം, കുടുംബ വാർഷിക വരുമാനം 2,50,000 താഴെയായിരിക്കണം

0: അങ്ങനെയുള്ളവർക്ക് സർക്കാർ ഉത്തരവിന് വിധേയമായി ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്ന നടപടികളാണ് നമ്മുടെ റവന്യൂ വകുപ്പ് വഴി സ്വീകരിച്ചു വരുന്നത്. കൂടാതെ CRZ മേഖലയിൽ ഉൾപ്പെട്ടു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് പ്രസ്തുത മേഖലയിൽ തന്നെ വീട് വച്ച് താമസിക്കുന്നതിനുള്ള ഒരു അനുവാദം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കടൽ പുറമ്പോക്കാണെങ്കിലാണ് സർക്കാർ അനുവാദം വേണ്ടത്. സർക്കാരിന്റെ പുറമ്പോക്കാണെങ്കിൽ നമുക്കിവിടെ കളക്ടറോ അല്ലെങ്കിൽ തഹസീൽദാർക്കോ ഇത് കൊടുക്കാൻ പറ്റും. ഈ കടൽ പുറമ്പോക്കം എന്ന് പറയുമ്പോൾ കടലിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പുറമ്പോക്കിന് സർവേ നമ്പർ കാണത്തില്ല. അങ്ങനെയുള്ള ഭൂമിക്കാണ് ഇവരുടെ കൈവശ ഭൂമി അളക്കണം, അതിന്റെ പ്ലാൻ തയ്യാറാക്കണം, ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരെ സത്യവാങ്മൂലം വാങ്ങിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഇവരെ പരിശോധന നടത്തിയിട്ട് അർഹരാണെങ്കിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല.
1: സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
2: മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അവർക്കത് എങ്ങനെ അവർക്ക് അവരുടെ പട്ടയം കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കും. ഇക്കാര്യത്തിലും അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. പഴയകാല ജന്മം ആരുടെ പേരിലാണോ, അപ്പൊ അവരിൽ നിന്ന് കൈമാറ്റം ചെയ്തു വന്നിട്ടാണ് അവര് താമസിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് പട്ടയം നൽകുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നിലവിലുള്ള ചില നിയമങ്ങളും അതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉളവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാനുള്ള വളരെ പോസിറ്റീവായുള്ളൊരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ജനങ്ങൾക്ക് അവരുടെ പട്ടയം ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്.
1: പുതിയ തീരദേശ പരിപാലന പ്ലാൻ നിലവിൽ വരുന്നതോടെ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീരദേശം സംരക്ഷിക്കപ്പെടേണ്ടത് പരിസ്ഥിതിയുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൂടി ആവശ്യമാണ്. വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർക്കുമ്പോൾ തീരത്തിന്റെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ജനിച്ചു വളർന്ന മണ്ണ് സ്വന്തമാണെന്ന സ്വപ്നത്തിലേക്ക് ഇനിയും ഇവർ എത്ര കടൽ ദൂരം തുഴഞ്ഞെടുക്കണം.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
1: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച രണ്ടാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
3: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000 ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കനായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ ക്വിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
1: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്തമാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ

0: സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി, തുടരുകയാണ്.

0: അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: 16-ാം കേരള നിയമസഭയിലേക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 16-ാം കേരള നിയമസഭയിലേക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1-ന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1-ന് 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9048178101-0487-2438-6. പ്രകൃതിദത്തവും പോഷക സമൃദ്ധവുമായ നീര എന്ന ആഗോള പാനീയത്തെ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മലമ്പുഴയിലെ നാളികേര ഉൽപ്പാദക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ കേരാ നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. ഫെഡറേഷൻ അംഗങ്ങളുടെ 300 തെങ്ങുകളിൽ നിന്നും ശേഖരിക്കുന്ന നീരയാണ് ഈ ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്യുന്നത്. കർഷക ഉൽപ്പാദക സംഘങ്ങളിലൂടെ നാളികേര കർഷകരുടെ സംരംഭകത്വ വികസനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണിയിൽ നേരിട്ടുള്ള ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നാളികേര വികസന ബോർഡിന്റെ ലക്ഷ്യം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NADCP FMDCP 8-ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഈ മാസം 17-ന് രാവിലെ 8:30 കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പുരോഗത്തെക്കുറിച്ച് കർഷകർക്കും ഭാരത് പശുധൻ പോർട്ടൽ എൻട്രിയെക്കുറിച്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കും വേണ്ടി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് കമ്പനിയായ കവണാർ ലാറ്റക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത് ഡി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 0481-2576-622. സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് അഥവാ FFS എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് 2026 ജൂലൈ 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 5 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 10. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-94-3875. ഖേത്ത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി വെള്ളനാട് മിത്ര നികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് 20 കർഷകർക്കു വേണ്ടി മഴമറ കൃഷി പരിശീലനവും പനവൂർ കൃഷിഭവനിൽ വെച്ച് കുറ്റിക്കുരുമുളക് കൃഷി പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക, നീം കോട്ടഡ് യൂറിയ, കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പയറുവർഗ്ഗ ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ

0: ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരാൾ മാത്രം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ഇന്ന് June 12, ചരിത്രത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: മലബാറിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച പ്രശസ്തനായ ബ്രിട്ടീഷ് കലക്ടർ വില്യം ലോഗൻ ജനിച്ചത് 1841 June 12 സ്കോട്ട്ലൻഡിലാണ്. മലബാർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥത്തിലൂടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ അദ്ദേഹം മലബാറിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു. റോഡുകൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർമ്മിച്ച് മലബാറിനെ ആധുനികവൽക്കരിച്ചു.

0: മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം ഇന്നും കേരള ചരിത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ രേഖയായി കണക്കാക്കപ്പെടുന്നു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ പുറപ്പെടുവിച്ച ചരിത്രവിധിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി. 1971 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിജയിച്ചതിനെതിരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായൺ നൽകിയ ഹർജിയിലായിരുന്നു ഈ വിധി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ദിരാഗാന്ധി സർക്കാർ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി. ഈ വിധി രാജ്യത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമായി. തുടർന്ന് 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകചരിത്രത്തെ നടുക്കിയ നാസി ക്രൂരതകളുടെ നേർക്കാഴ്ച സ്വന്തം ഡയറിയിലൂടെ ലോകത്തിന് മുന്നിലെത്തിച്ച ആൻ ഫ്രാങ്ക് ജനിച്ചത് 1929 ജൂൺ 12 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു ആൻ ജനിച്ചത്. ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ നയങ്ങളെ തുടർന്ന് ആൻ ഫ്രാങ്കും കുടുംബവും നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് മാറുകയും പിന്നീട് നാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ 2 വർഷത്തോളം ഒരു രഹസ്യ അറയിൽ ഒളിവിൽ കഴിയുകയും ചെയ്തു. ഈ കാലയളവിലാണ് അവർ തന്റെ വിഖ്യാതമായ ഡയറിക്കുറിപ്പുകൾ എഴുതിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം നാസികൾ കണ്ടെത്തുകയും ആൻ ഫ്രാങ്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അവളുടെ പിതാവായ ഓട്ടോ ഫ്രാങ്ക് ആണ് ഈ ഡയറി ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും കറുത്തതും എന്നാൽ നിർണായകവുമായ ഒരു ദിവസമായിരുന്നു 1964 ജൂൺ 12. അന്ന് പ്രശസ്തമായ റിവോണിയ വിചാരണയ്ക്ക് ഒടുവിലാണ് നെൽസൺ മണ്ടേലയെയും മറ്റ് 7 നേതാക്കളെയും ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് മണ്ടേലയെ ശിക്ഷിച്ചത്. വിചാരണ വേളയിൽ മണ്ടേല നടത്തിയ "ഞാൻ മരിക്കാൻ പോലും തയ്യാറുള്ള ഒരു ആദർശം" എന്ന പ്രസംഗം ലോകശ്രദ്ധ നേടി. ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം മണ്ടേലയെ ക്രൂരമായ പീഡനങ്ങൾക്ക് പേരുകേട്ട റോബൻ ഐലൻഡ് ജയിലിലേക്കാണ് മാറ്റിയത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം 27 വർഷങ്ങളാണ് വിവിധ ജയിലുകളിലായി കഴിച്ചുകൂട്ടിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാലവേല പൂർണമായി നിർമാർജനം ചെയ്യുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നേതൃത്വത്തിൽ 2002 മുതലാണ് ഈ ദിനാചരണം ഔദ്യോഗികമായി ആരംഭിച്ചത്. ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നഷ്ടപ്പെടുത്തുന്ന ആഗോള പ്രതിസന്ധിക്കെതിരെ ലോകമെമ്പാടും വലിയ ബോധവൽക്കരണമാണ് ഈ ദിവസം നടക്കുന്നത്. കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷവും സൗജന്യ വിദ്യാഭ്യാസവും ഉറപ്പാക്കാൻ സർക്കാരുകളെയും സമൂഹത്തെയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ആധുനിക റെഫ്രിജറേഷൻ സാങ്കേതിക വിദ്യയുടെയും വാതകങ്ങളെ ദ്രവീകരിക്കുന്ന പ്രക്രിയയുടെയും പയനീയറായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ കാൾ വോൺ ലിൻഡെ 1842 ജൂൺ 12 ജനിച്ചത്. വായുവിനെ തണുപ്പിച്ച് അതിൽ നിന്ന് ദ്രവരൂപത്തിൽ ഓക്സിജൻ, നൈട്രജൻ എന്നിവ വേർതിരിച്ചെടുക്കുന്ന ലിൻഡെ പ്രക്രിയ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. വ്യവസായ ആവശ്യങ്ങൾക്കും മെഡിക്കൽ മേഖലയ്ക്കും ആവശ്യമായ വാതകങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വലിയ സഹായമായി.
1: ചരിത്രത്തിൽ ഇന്ന്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.

0: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
1: സാധാരണഗതിയിൽ സ്ത്രീകളുടെ യോനിയിലൂടെ ഉണ്ടാകുന്ന സ്രവങ്ങൾ അളവിൽ കൂടുന്ന അവസ്ഥയെയാണ് വെള്ളപ്പോക്ക് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലിന്റെ ശോഷണം അഥവാ അസ്ഥിയുരുക്കം കാരണം ഉണ്ടാകുന്നതാണ് എന്ന ഒരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിൽ സജീവമാണ്. എന്നാൽ അസ്ഥിയുരുക്കവുമായി യാതൊരു ബന്ധവും വെള്ളപ്പോക്കിന് ഇല്ല എന്നതാണ് സത്യം. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം ചില സമയങ്ങളിൽ വെള്ളപ്പോക്ക് വർദ്ധിക്കാം. ഇത് പേടിക്കേണ്ട ഒന്നല്ല. പ്രധാനമായും പെൺകുട്ടികൾ ഋതുമതിയാകുന്ന സമയത്ത്, ആർത്തവ ചക്രത്തിലെ അണ്ഡവിസർജന സമയത്ത്, ഗർഭകാലത്ത്, ആർത്തവത്തിന് 3-4 ദിവസം മുമ്പ് അല്ലെങ്കിൽ ശേഷമൊക്കെ വെള്ളപ്പോക്ക് കാണപ്പെടാം. ഇത് അണുബാധ മൂലമുണ്ടാകുന്ന ഒന്നല്ല. അതിനാൽ ഇതിൽ പഴുപ്പിന്റെ അംശമോ ദുർഗന്ധമോ ഉണ്ടാകില്ല. സാധാരണയായി വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ നേരിയ മഞ്ഞ കലർന്ന വെളുപ്പ് നിറത്തിലോ ആയിരിക്കും കാണപ്പെടുക. ഒരു ആരോഗ്യകരമായ യോനി ഭിത്തിയിലെ കോശങ്ങളിൽ ഗ്ലൈക്കോജൻ അടങ്ങിയിരിക്കുന്നു. ഈ കോശങ്ങൾ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകുമ്പോൾ അതിലെ ഗ്ലൈക്കോജനെ അവിടെയുള്ള ഡോണർ ലൈൻ ബാസിലേ എന്നു പേരുള്ള ഗുണകരമായ ബാക്ടീരിയകൾ ഫെർമെന്റ് ചെയ്യുകയും തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ആണ്. യോനിയിലെ pH നിലനിർത്തുന്നതും ഈ ഹോർമോണാണ്. അതായത് സാധാരണഗതിയിലുള്ള വെള്ളപ്പോക്ക് പ്രോട്ടീനുകളും എൻസൈമുകളും അടങ്ങിയ ഒരു സ്വാഭാവിക സ്രവമാണ്. എന്നാൽ ആർത്തവശേഷവും മിക്ക ദിവസവും തൈരിന് സമാനമായ കട്ടിയുള്ള സ്രവം വരിക, സ്രവത്തിന് ദുർഗന്ധം, ചൊറിച്ചിൽ, കഠിനമായ വയറുവേദന, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള നീറ്റലും ചൊറിച്ചിലും, യോനിഭാഗത്ത് നീര് മുതലായ ലക്ഷണങ്ങൾ കാണപ്പെട്ടാൽ ചികിത്സ ആവശ്യവുമാണ്. ഇങ്ങനെയുള്ള സ്രവങ്ങൾ പരിശോധനയ്ക്ക് വിട്ട് അണുബാധ, അലർജി പോലുള്ള കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടേണ്ടതാണ്. ചൂട് കാലാവസ്ഥയിൽ ഇളം നിറത്തിലുള്ള കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത്, ആർത്തവ സമയത്ത് സാനിറ്ററി പാഡുകൾ 5-6 മണിക്കൂറിലും മെൻസ്ട്രൽ കപ്പ് 8-10 മണിക്കൂറിലും മാറ്റി ഉപയോഗിക്കുന്നതും, മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും അണുബാധയെ തടയാൻ സഹായിക്കും. ചിലരിൽ സുഗന്ധമുള്ള പെർഫ്യൂംഡ് സാനിറ്ററി പാഡുകൾ അഥവാ പാൻറി ലൈനറുകൾ, യോനി ഭാഗത്ത് ഉപയോഗിക്കുന്ന ചില ക്രീം അഥവാ ലോഷനുകൾ മുതലായവ അലർജിക്ക് കാരണമായേക്കാം. അതിനാൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. ചുരുക്കത്തിൽ, വെള്ളപ്പോക്ക് ഒരു സ്വാഭാവിക സ്രവമാണ്. എന്നാൽ സ്രവത്തിന് നിറവ്യത്യാസമോ ദുർഗന്ധമോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതാണ്.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT വാങ്ങും.
7: അതെ ഏട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്.
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കന്മദം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം.
4: കോട്ടയത്തിന് തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മുൻപ് തെക്കും കൂറിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. വെന്നിമല തലസ്ഥാനമായി രൂപം കൊണ്ട വെമ്പുലിനാട് തെക്കും കൂറും വടക്കും കൂറുമായി പിരിഞ്ഞ നാളുകളിലാണ് വാഗത്താനത്തിനടുത്തുള്ള മണികണ്ഠപുരത്തിനും കുട്ടനാടൻ കായൽപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരിക്കും പ്രാധാന്യം ലഭിക്കുന്നത്. പുഴവാതിലിലെ നീരാഴി കൊട്ടാരത്തിലായിരുന്നു അന്നെല്ലാം തെക്കുംകൂറു തമ്പുരാക്കന്മാർ താമസിച്ചിരുന്നത്. മുഞ്ഞനാട് തെക്കുംകൂറിന്റെ ഭാഗമായതോടെയാണ് കോട്ടയത്തിന് ചങ്ങനാശ്ശേരിയേക്കാൾ പ്രാധാന്യം ലഭിക്കുന്നത്. ചങ്കരനാട്ട് ചേരിയാണ് ചങ്ങനാശ്ശേരിയായതെന്ന് വാദിക്കുന്നവരാണ് സ്ഥലനാമ ഗവേഷകർ. വാഴപ്പള്ളിയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് സ്ഥലനാമത്തിന്റെ ഉൽപ്പത്തിയെന്നും അവർ വിശദീകരിക്കും. ചങ്ങന്റെ, അതായത് ശിവന്റെ നാട്ടുചേരിയാണ് ചങ്ങനാശ്ശേരിയായത് എന്ന വാദവും ശക്തമാണ്. ചെങ്കൽ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ദേശമെന്നാണ് ചങ്ങനാശ്ശേരിയെ സ്ഥലനാമ ഗവേഷകനായ മഠം പരമേശ്വരൻ നമ്പൂതിരി വിശേഷിപ്പിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി ചേരന്മാർ കേരളം ഭരിച്ചിരുന്ന നാളുകളിലാണ് പെരുന്ന, തൃക്കൊടിത്താനം, വാഴപ്പള്ളി എന്നീ മഹാക്ഷേത്രങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പ്രശസ്തമാകുന്നത്. മൂന്ന് ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാചീനം തൃക്കൊടിത്താനമാണ്. തൃക്കൊടിത്താനത്തെ നൻറുഴൈ നാടെന്ന പേരിൽ അറിഞ്ഞിരുന്ന ഒരു നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അക്കാലത്ത് തൃക്കൊടിത്താനം. ഭാസ്കര രവിവർമ്മന്റെ 13, 14, 26, 38, 48 ഭരണവർഷങ്ങളിലെ ലിഖിതങ്ങൾ തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. രവിരാമൻ എന്ന മഹോദയപുരം രാജാവിന്റെ 2 ഭരണവർഷത്തിലെ ലിഖിതവും തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കാണാം. വേണാട്ടിലെ ഗോവർദ്ധൻ മാർത്താണ്ഡനെ നൻറഴൈ നാടിന്റെ നാടുവാഴിയായി ഭാസ്കര രവിവർമ്മൻ നിയമിക്കുന്നതാണ് 14 ഭരണവർഷത്തിലെ ലിഖിതത്തിന്റെ ഉള്ളടക്കം. പാട്ടം സ്വീകരിക്കുവാനും ശാന്തിക്കാരനെ നിയമിക്കാനും മഹാഭാരത വായനക്കാരനെ ചുമതലപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഭാസ്കര രവിയുടെ 13 ഭരണവർഷത്തിലെ ലിഖിതം.

0: ഗോവർദ്ധന മാർത്താണ്ഡൻ നൻറുഴൽനാട് ഭരിക്കുന്ന കാലത്ത് ഗണത്താർ, പൊതുവാൾമാർ, നൻറുഴൽനാട്ട് മുന്നൂറ്റവർ അതായത് സൈന്യം, നെടുമ്പുറത്ത് കുൻട്രൻ ഗോവിന്ദൻ, ഊർമൻറത്ത് ഇരവി ഇരാമൻ എന്നിവർ യോഗം ചേർന്ന് സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. നാരായണമംഗലത്തുള്ള രണ്ട് വിഭാഗം ക്ഷേത്രവാദ്യക്കാർ തൃക്കൊടിത്താനത്ത് എത്തിക്കേണ്ട എണ്ണയുടെ അളവിനെപ്പറ്റി പരാമർശിക്കുന്നതാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. തെക്കംകൂറിലെ മാടമ്പിമാരിൽ പ്രമുഖനായ വാഴപ്പാടത്ത് പണിക്കരുടെ ആസ്ഥാനമായിരുന്നു വാഴപ്പള്ളി. പണിക്കർ തെക്കുംകൂറിനെ ഉപേക്ഷിച്ച് മാർത്താണ്ഡവർമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറി. താഴമന ഇല്ലത്തുനിന്ന് ലഭിച്ച വാഴപ്പള്ളി ചെമ്പുവട്ടയം രാജശേഖര ചക്രവർത്തിയുടെ 12-ാം ഭരണവർഷത്തിലേതാണ്. വ്യവസ്ഥകൾ പാലിക്കാത്തവർ 100 ദിനാരം പിഴയൊടുക്കണമെന്നാണ് വാഴപ്പള്ളി പട്ടയം ആവശ്യപ്പെടുന്നത്. റോമൻ നാണയങ്ങളാണ് മുൻകാലങ്ങളിൽ ദിനാരം എന്ന പേരിൽ അറിഞ്ഞിരുന്നത്. നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ് പരപ്പനാട്ടു നിന്നെത്തിയ ക്ഷത്രിയരെ പുനരധിവസിപ്പിച്ച ലക്ഷ്മിപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും ആദ്യത്തെ മുസ്ലിം പള്ളിയും നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ്. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ, ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ

0: സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. ബിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ ബിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.
1: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
2: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
3: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
2: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
3: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: രാജവാഴ്ച എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ. കരിമ്പന എന്ന കൽപ്പവൃക്ഷം.
1: കേരളത്തിൽ കേരവൃക്ഷത്തെ പോലെ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നായിരുന്നു കരിമ്പന. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് കരിമ്പനകൾ കൂടുതലായി കണ്ടുവരുന്നത്. കൂടാതെ പണ്ടുകാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ നെയ്യാറ്റിൻകര താലൂക്കിലും ധാരാളമായി ഇവ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ പേരിനു പോലും കരിമ്പന കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. പനവർഗത്തിൽപ്പെടുന്ന ഈ വൃക്ഷത്തെ പല ആവശ്യങ്ങൾക്കുമായി മനുഷ്യൻ ആശ്രയിക്കുന്നുണ്ട്. അടിമുടി ഉപകാരിയായ വൃക്ഷമാണ് കരിമ്പന. കരിമ്പന ഓലകൾ ഒരു കാലത്തെ സന്ദേശവാഹകരും പുരാരേഖ സംരക്ഷകരുമാണ്. ചരിത്രത്തിൽ പനയോല അഥവാ താളിയോല എന്ന് പറയുന്ന ഈ താളിവൃക്ഷത്തിൻ്റെ ഓലയ്ക്ക് അത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് കാണാൻ സാധിക്കുന്നത് താളിയോല മ്യൂസിയങ്ങളിൽ മാത്രമാണ്. കൂടാതെ ഇവ കൊണ്ട് പണ്ടുള്ളവർ വിശറി ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു. ചില വീടുകളിൽ അല്പം അലങ്കാരപ്പണികളോടെ നിർമ്മിച്ച വിശറി കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. പാലക്കാട് ജില്ലയിൽ പണ്ടുകാലത്ത് വീട് മേയാനായി കരിമ്പനയോലകൾ ഉപയോഗിച്ചിരുന്നു. കൂടാതെ കിടക്കാനുള്ള പായ നെയ്യാനും ഇരിക്കാനുള്ള തടുക്കുകൾ നിർമ്മിക്കാനുമൊക്കെ പനയോലകളെ നാം ആശ്രയിച്ചിരുന്നു. കരിമ്പനയോലകളിൽ നിർമ്മിച്ചെടുത്ത കുട്ടകളിലാണ് കരിപ്പെട്ടി, പനഞ്ചക്കര, ശർക്കര, പുളി എന്നിവയൊക്കെ സൂക്ഷിച്ചിരുന്നതും ചന്തകളിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്നതും. ഇത്തരത്തിലുള്ള വിഭവങ്ങൾ കുട്ടകളിൽ തലയിലേറ്റി വീട് വീടാന്തരം കയറി വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന എത്രയോ പേർ. പനഞ്ചക്കരയ്ക്കായി ഇവരെ കൊതിയോടെ കാത്തിരുന്ന ബാല്യങ്ങൾ. പഞ്ചസാര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ആരോഗ്യപ്രദമാണ് ഇത്തരത്തിലുള്ള കരിപ്പട്ടിയും പനഞ്ചക്കരയുമൊക്കെ. പനിക്കാപ്പി ഉണ്ടാക്കാനും പ്രസവ ശുശ്രൂഷയ്ക്കുമൊക്കെ കരിപ്പട്ടി പ്രധാനി തന്നെ. കരിമ്പനകൾ നൽകുന്ന പനം നൊങ്കുകൾ കഴിക്കാൻ രുചിയുള്ളത് മാത്രമല്ല, ശരീരത്തിന് തണുപ്പും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പാകമായി സമയത്തിന് ഇവ കഴിക്കാൻ കിട്ടാതിരുന്നാലും ഇവയെക്കൊണ്ട് മറ്റൊരു വിധത്തിൽ പ്രയോജനമുണ്ട്. പഴുത്തുവീഴുന്ന പനങ്കായകൾ പിന്നീട് പനം കൂമ്പുകളാക്കി മാറ്റി ഉപയോഗിക്കാം. ഉപയോഗശൂന്യമായ പനയുടെ തടികളാവട്ടെ വീടിന് കഴുക്കോലായും തടി ഉപകരണങ്ങൾ നിർമ്മിക്കാനും കരകൗശല നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. കരിമ്പനയുടെ പട്ടയിൽ നിന്നും അടർത്തിയെടുക്കുന്ന നാരുകൾ നല്ല ബലമുള്ളവയായിരുന്നു. ഇവ പുരമേയാനും മറ്റും ഉപയോഗിച്ചിരുന്നു. കരിമ്പന ചെറുപക്ഷികളുടെ ആവാസകേന്ദ്രം കൂടിയായിരുന്നു. കരിമ്പന പട്ടകളിൽ തൂക്കണാങ്കുരുവികൾ കൂടുകൂട്ടാറുണ്ട്. ഇവ കാറ്റിലാടുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. കരിമ്പനയെക്കുറിച്ച് പണ്ടുള്ളവർ ചില പഴഞ്ചൊല്ലുകളും പറയാറുണ്ട്. കൂടാതെ സംസ്കൃതത്തിൽ പറയുന്ന കാകതാളീഫല ന്യായം ഇന്നുള്ളവർക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാകില്ല. പഴയ നാടൻപാട്ടുകളുടെ ശീലുകളിലും പുള്ളുവൻപാട്ടിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കരിമ്പനകൾ ഇന്ന് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചു വന്ന ഇഷ്ടിക ചൂള നിർമ്മാണവും കരിമ്പനകളെ പരിപാലിക്കാൻ ആളെ കിട്ടാത്തതുമൊക്കെ ഈ വൃക്ഷത്തിന്റെ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത്.
2: കരിമ്പന് എന്ന കൽപ്പവൃക്ഷം. രചന എം ആർ രഞ്ജിനി. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. യേശുദാസ് പാടിയ ഗാനം. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ്. ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: തൊഴിൽ ദർശനം.
6: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് എ തസ്തികകളിലായി 9 ഒഴിവുണ്ട്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക്, എംഎസ്സിയും പ്രവർത്തി പരിചയവും. പ്രായം 35 വയസ്സ്, കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും: ഡെപ്യൂട്ടി രജിസ്ട്രാർ 2, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ 1, മെഡിക്കൽ ഓഫീസർ 1. വനിതകൾക്കും എസ്സി എസ്ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nitc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nitc.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 16. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ രാജസ്ഥാനിലെ പിലാനിയിലുള്ള സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നിക്കൽ ഓഫീസർ, ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 8, ഫിസിക്സ്, ഇലക്ട്രോണിക്സ് 7, കമ്പ്യൂട്ടർ സയൻസ് 1. യോഗ്യത: ബിഇ, ബിടെക്, എംഎസ്സി, എംസിഎ. പ്രായം 30 വയസ്സ്, കവിയരുത്. ടെക്നീഷ്യൻ ഒഴിവ് 14, ഇലക്ട്രോണിക് മെക്കാനിക് 6, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രിക്കൽ ഫിറ്റർ 6, മേസൺ, ബിൽഡിംഗ് കൺസ്ട്രക്ടർ 1, ഡ്രോട്ട്സ്മാൻ, സിവിൽ 1. യോഗ്യത: സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10-ാം ക്ലാസ്സിൽ 55% മാർക്കോടെ വിജയം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ഐടിഐ സർട്ടിഫിക്കറ്റോ, 3 വർഷത്തെ പ്രവൃത്തി പരിചയമോ, അപ്രന്റീസ്ഷിപ്പിന് ട്രെയിനിയായി 2 വർഷത്തെ പരിചയമോ ഉണ്ടായിരിക്കണം. പ്രായം 28 വയസ്സ്, കവിയരുത്. 2 തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപ SBI കളക്ട് മുഖേന അടയ്ക്കണം. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും എസ്സി എസ്ടി വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ceeri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ceeri.res.in. ഡൽഹി ഗവൺമെന്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബൈലിയറി സയൻസസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 219 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് നഴ്സ് ഒഴിവ് 59. യോഗ്യത: BSc നഴ്സിംഗും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 30 വയസ്സ്, കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് നഴ്സ് ഒഴിവ് 37. യോഗ്യത: BSc നഴ്സിംഗ്. പ്രായം 30 വയസ്സ്, കവിയരുത്. ജൂനിയർ നഴ്സ് ഒഴിവ് 20. യോഗ്യത: BSc നഴ്സിംഗും പ്രവൃത്തി പരിചയവും. പ്രായം 33 വയസ്സ്, കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും: സീനിയർ റെസിഡന്റ് 24, ജൂനിയർ റെസിഡന്റ് 2, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ 4, അസിസ്റ്റന്റ് മാനേജർ നഴ്സ് 1, അഡീഷണൽ പ്രൊഫസർ 3, അസോസിയേറ്റ് പ്രൊഫസർ 10, അസിസ്റ്റന്റ് പ്രൊഫസർ 16, കൺസൾട്ടന്റ് ഗ്രേഡ് 19, ഡെപ്യൂട്ടി ഹെഡ് ഓപ്പറേഷൻസ് 1, അസിസ്റ്റന്റ് ഹെഡ് ഓപ്പറേഷൻസ് 2, സീനിയർ മാനേജർ 1, മാനേജർ 1, അസിസ്റ്റന്റ് മാനേജർ ഹോസ്പിറ്റാലിറ്റി 1, ചീഫ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് 1, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് 1, എക്സിക്യൂട്ടീവ് 6, ജൂനിയർ എക്സിക്യൂട്ടീവ് ജനറൽ 3, ജൂനിയർ എഞ്ചിനീയർ 3, ജൂനിയർ ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് 1, റെസിഡന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ 7. ജനറൽ OBC വിഭാഗക്കാർക്ക് 590 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 118 രൂപ. ഓൺലൈൻ

0: ഓൺലൈനായി അപേക്ഷിക്കണം. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ilbs.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ilbs.in.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകിയ ഈ ഗാനം സർഗം എന്ന ചിത്രത്തിൽ നിന്നുമാണ്.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
2: നിലവിലില്ലാത്ത വാക്കുകൾ സൃഷ്ടിക്കാൻ ഉത്സാഹം കാട്ടുന്നവരാണ് നമ്മൾ. അത് പലപ്പോഴും തെറ്റായ രൂപമായി പോകുന്നുവെന്ന് മാത്രം. സർവതോമുഖമായ വികാസം എന്നതിനു പകരം സർവതോന്മുഖമായ വികാസം എന്നാണ് പൊതുവെ പറഞ്ഞും എഴുതിയും കാണുന്നത്. സർവതോമുഖം എന്നാൽ എല്ലായിടത്തും നോക്കി നിൽക്കുന്ന, വ്യാപകമായ, പൂർണമായ എന്നാണ് അർത്ഥം. കടുകിടയ്ക്ക് പകരം അണുവിട, സ്വദേ എന്നതിനു പകരം സ്വതവേ എന്നീ രൂപങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. മറ്റൊരു പദദോഷമാണ് വിഷമം. സമമല്ലാത്ത അവസ്ഥയാണ് വിഷമം. വാക്യത്തിൽ പദങ്ങൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മോരും മുതിരയും പോലെ കിടക്കും, നിരപ്പുകേടുണ്ടാകും. അടുക്കും ചിട്ടയോടും കൂടി എന്ന പ്രയോഗം വിഷമമാണ്. അടുക്കും ചിട്ടയുമുള്ള എന്നോ അടുക്കോടും ചിട്ടയോടും കൂടിയത് എന്നോ ആക്കിയാൽ വിഷമം മാറും. രവിയും ഗീതയുമാണ് ഉണ്ണിയുടെ മാതാപിതാക്കൾ എന്നതിൽ പൊരുത്തക്കേടുണ്ട്. ഗീതയും രവിയുമാണ് ഉണ്ണിയുടെ മാതാപിതാക്കൾ എന്നായാലേ വിഷമം മാറൂ. കാരണം മാതാവ് എന്ന പദമാണ് ആദ്യം കിടക്കുന്നത്. രവിയും ഗീതയുമായാൽ അച്ഛനമ്മമാർ എന്ന് പ്രയോഗിക്കണം. പിതാമാതാക്കന്മാർ എന്ന് പറയാറില്ലല്ലോ. പരത്തിപ്പറച്ചിൽ പലപ്പോഴും ഭാഷാപരമായ രോഗമായി ചിലരിൽ കടന്നുകൂടാറുണ്ട്. ഉചിത പദങ്ങൾ ഉപയോഗിച്ച് മിതമായി പറയുന്നതിന് പകരം വേണ്ടതിലേറെ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വാക്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വൃഥാസ്ഥൂലതയാണ് പരത്തിപ്പറച്ചിൽ എന്ന ദോഷം വരുത്തുന്നത്. ചെയ്യേണ്ട കാര്യം എന്നതിന് പകരം ചെയ്യേണ്ടതായ കാര്യം, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ചെയ്യേണ്ടതായിട്ടുള്ളതായ കാര്യം എന്നിങ്ങനെ നീട്ടി നീട്ടിപ്പോവാറുണ്ട്. പ്രഭാഷണങ്ങളിലാണ് വാക്യത്തെ വലിച്ചു നീട്ടൽ കൂടുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്നിടത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അരോചകവും വ്യർത്ഥവുമാണ്. സംഭാഷണത്തിൽ ആലങ്കാരികതയും വളച്ചുകെട്ടും ഒഴിവാക്കി ഋജുവായ രീതി ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. നിന്റെ ആ പ്രവൃത്തി തെറ്റാണ് എന്ന് ഋജുവായി പറയാവുന്ന കാര്യം നിന്റെ ആ പ്രവൃത്തി ശരിയായില്ല, നിന്റെ ആ പ്രവൃത്തി ശരിയായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകല.

പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ഭവനിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. പോലീസ് ആസ്ഥാനത്തെ ADGP എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയായും നിയമിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുത വകുപ്പിന്റെ ഉത്തരമേഖലാ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ. മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്കാണ് യോഗം. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് ആധുനിക രീതിയിൽ ഹൈഡ്രോളിക് വാഹനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി, മരുതൂർകുളങ്ങര, തിരുവാതിരയിൽ അരവിന്ദാണ് മരിച്ചത്. ആർച്ചറി ലോകകപ്പിൽ തുർക്കിയിൽ ഇന്ത്യൻ ജോഡിയായ ബി ധീരജും കുംകും മഹോദും ഫൈനലിൽ പ്രവേശിച്ചു. മറ്റന്നാൾ കൊറിയയുടെ കിം ജെ ഡിയോക്കിനെയും ഓ ഇജിനെയും സഖ്യം നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ. ഇനി 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: 16-ാം കേരള നിയമസഭയിലേക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ആരാണ്? ഉത്തരം: പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് പ്രതിനിധിയായി മലപ്പുറം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇദ്ദേഹത്തിന് ലഭിച്ച 85,327 വോട്ടുകൾ സംസ്ഥാനത്ത് ഇന്നേവരെയുള്ളതിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ്. എന്നാൽ 126 വോട്ടുകൾക്ക് മണലൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സി രവീന്ദ്രനാഥാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി 16-ാം നിയമസഭയുടെ ഭാഗമായത്.

0: യേശുദാസ് ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ നാഗേന്ദ്ര.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
5: പത്രപ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ് എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബു എബ്രഹാം 1924 June 11 മാവേലിക്കര ചെറുകോലിൽ ജനിച്ചു. ചെറുപ്പത്തിലെ വരച്ചു തുടങ്ങിയ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെ ക്രോണിക്കിൾ പത്രത്തിൽ ചേർന്നു. 1951 ബ്രിട്ടനിലെത്തിയ അബു പഞ്ചുമാസികയിലും തുടർന്ന് ഒബ്സർവർ വാരികയിലും മാഞ്ചസ്റ്റർ ഗാർഡിയൻ ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി. 1969 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം 1981 വരെ ഇന്ത്യൻ എക്സ്പ്രസിൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. 1970 നോഹയുടെ പെട്ടകത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം നിർമ്മിച്ച നോ ആർക്സ് എന്ന ഹ്രസ്വ ചിത്രത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. 1972 78 അദ്ദേഹം രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി പ്രവർത്തിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ അബു ആനയെയും കാക്കയെയും കഥാപാത്രങ്ങളായി മേമ്പൊടി എന്നൊരു കാർട്ടൂൺ പരമ്പര മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരച്ചിരുന്നു. 2002 December 1 അബു എബ്രഹാം അന്തരിച്ചു.
6: So when I went to Bombay after graduating, I took mathematics and French and English. When I went to Bombay looking for a job, and I went to see the editor of the Bombay Chronicle, Usaid Abdul Abrelvi, he asked me if I have written anything, but so I said, you know, so the reason I could have written, but unfortunately I have nothing to show because there was no magazine. Anyway, he just liked my face and gave me a job as a reporter, because I had shown him some of my caricatures which I did in Bombay itself, you know, at Chaupati meetings or other places. So I used to go to all these things wherever I could. Then

നമുക്ക് ചുറ്റും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BASLP, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഓക്യുപേഷണൽ തെറാപ്പി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി ടെക്നോളജി, BSc ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. പുതിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം ലഭിക്കുന്ന പ്രകാരം പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതാണ്. LBS സെൻ്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഒടുക്കാവുന്നതാണ്. ജനറൽ, SC, BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി 2026 ജൂലൈ 2 വരെയാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അംഗീകരിച്ച BSc MLT കോഴ്സ് 55% കുറയാതെയുള്ള മാർക്കോടെ പാസ്സായവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ അപേക്ഷകർക്ക് 40 സർവീസ് കോട്ടയിലുള്ള അപേക്ഷകർക്ക് 49 വയസ്സുമാണ് പ്രായപരിധി. MSc കോഴ്സിന് അപേക്ഷിക്കുന്നതിന് www.lbscenter.kerala.gov.in എന്നീ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 28 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nra.ihrd.ac.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.cemoonar.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 15 വൈകിട്ട് 4 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ട

ചെയ്യേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം 17/6/2026 വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in കോളേജ് വെബ്സൈറ്റ് മുഖാന്തരവും ലഭ്യമാണ്. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണം. 2026 മാർച്ചിലെ SSLC, AHSSLC, THSSLC പരീക്ഷകളുടെ പുനർമൂല്യനിർണയത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാഭവനിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. മൺസൂൺ ടൈം ടേബിൾ നടക്കുന്നതിനാൽ കൊങ്കൺ പാത വഴിയുള്ള ട്രെയിനുകളുടെ സമയം തിങ്കളാഴ്ച മുതൽ മാറും. മണ്ണിടിച്ചിലടക്കമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനിടയുള്ളത് കണക്കിലെടുത്ത് 15-ാം തീയതി മുതൽ ഒക്ടോബർ 20 വരെയാണ് സമയമാറ്റം. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് യാത്രക്കാർ സമയമാറ്റം പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ ബിടെക്, ബിആർക്ക്, ബിഡസ്, BAH MCT എന്നീ ബിരുദ കോഴ്സുകളുടെ ഫലം ഇന്ന് രാവിലെ 10:30 മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒളിയമ്പുകൾ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നിന്റെ ആഗ്രഹം എന്താ?
5: ഡിഗ്രി ആണോ? ഐ എസ് ഒന്ന് ട്രൈ ചെയ്യണം.
4: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% ഐ എസ് ടീച്ചിംഗ് പാറ്റേണിലാണ്.
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
7: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സർവീസസ്, 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
5: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
6: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
7: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
8: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
9: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
10: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
11: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
12: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
13: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
14: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
15: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
16: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
14: നോവൽ സഞ്ചാരം.
17: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
18: അമ്മാമന്റെ മരണം കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ ബന്ധത്തിൽ നിന്നും താൻ വിമുക്തനായ പോലെ ഗോപിക്കുറുപ്പിന് തോന്നി. ജ്യേഷ്ഠനെപ്പറ്റി അയാൾ ഒരിക്കലും വേവലാതിപ്പെട്ടില്ല. ആ മനുഷ്യനെ ഏതാണ്ട് വിസ്മരിച്ച മട്ടിലാണ്. അയാളാകട്ടെ കളംകാര്യസ്ഥതയും ഭാര്യാവീടുമായി അങ്ങ്

0: അങ്ങനെ കഴിഞ്ഞു. അമ്മ മാത്രം ആ ഇളയ മകനെ നോക്കി കണ്ണീർ വീഴ്ത്തി. ഞാൻ ചാവുന്നതുവരെയെങ്കിലും ഇവിടെ കിടക്കണേ ഗോപി. ആവാം, അയാൾ സമ്മതിച്ചു. അതിനുശേഷം ദിവസവും വീട്ടിലെത്താതിരിക്കില്ല. ആ ഉമ്മറത്ത് അയാളും ഒരു വിരിപ്പുമായി അങ്ങനെ കഴിയും. തീവ്ര ദുഃഖം അനുഭവിക്കുമ്പോൾ കൂടി ജീവിതം സമ്പന്നമാണ്. അതും പോയിട്ടുള്ള അവസ്ഥ ഒരു മരവിപ്പാണ്. കൊല്ലങ്ങൾ കടന്നുപോയപ്പോൾ ഗോപിക്കുറുപ്പ് ആ നിലയിലായി. ഇന്ന് വിദ്വേഷമില്ല, മമതയുമില്ല. ഒരു കരിക്കട്ട തൻ്റെ ഭൂതകാല ജ്വാലകളെപ്പറ്റി ഓർക്കാറുണ്ടോ? ഗോപിക്കുറുപ്പും തൻ്റെ ഭൂതകാലം മറന്നു. ഭാവിയിലേക്ക് എത്തിനോക്കിയതുമില്ല. അന്ന് അയാൾ തൻ്റെ വിരിപ്പിൽ നിശ്ചേഷ്ടനായി ഇരിക്കുകയാണ്. പ്രഭാതം അതിൻ്റെ എല്ലാ ആകർഷകതയോടും കൂടി മുമ്പിൽ വന്നപ്പോൾ ആ പതിവ് വരികൾ അയാൾ മൂളി. വിജനേ ബത മഹതി വിപിനേ നീയുണർന്നിന്ദുവദനേ വീണെന്തു ചെയ്വൂ കഥനേ. ആ മൂളിൽ കേട്ടപ്പോൾ അമ്മ ഉമിക്കരിയും വെള്ളവും ഉമ്മറക്കോലായിൽ കൊണ്ടുവന്നു വെച്ചു. കുറുപ്പ് അവയെടുത്തുകൊണ്ട് മുറ്റത്തിൻ്റെ അരികിലേക്ക് നീങ്ങി. പല്ലുതേപ്പായിട്ടേ ഉള്ളൂ? പെട്ടെന്ന് പടിക്കൽ നിന്ന് ഒരു ചോദ്യം. തലപൊക്കി നോക്കി. ഏച്ചപ്പൻ നായരായിരുന്നു. അതെ, എവിടെ പോയിരുന്നു?
1: ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ.
0: ഹ! കുറുപ്പ് ഉമിക്കരി ഒപ്പിയ വിരലും പൊക്കിക്കൊണ്ട് മിഴിച്ചു നോക്കി.
1: എന്റെ പെങ്ങൾ ലക്ഷ്മിക്കുട്ടി, അവൾ സിംഗപ്പൂരിൽ നിന്ന് വന്നല്ലോ. ഏ!
0: കുറുപ്പ് എന്തിനെന്നില്ലാതെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു.
1: അത് വലിയ അടിയായിപ്പോയില്ലേ? അവളുടെ ഭർത്താവ് മരിച്ചു, കുട്ടിയും അവളും കൂടി മടങ്ങിപ്പോന്നു. ഇപ്പോൾ അയാളുടെ വീട്ടിലല്ലേ താമസം?
0: ഒരു സമാധാനം. കഴിഞ്ഞുകൂടാനുള്ള വക ഉണ്ടാക്കിയിട്ടാ വന്നത്. കുറുപ്പ് ഒന്ന് മൂളി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഏച്ചപ്പൻ നായർ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കുറുപ്പ് ഒന്നും കേട്ടില്ല. ഒടുവിൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് നായർ നടന്നു. കുറുപ്പ് ആ ഇരിപ്പ് തന്നെ. നടുവേനലിൽ കടും വെയിലത്ത് ഒരു ഇടിവെട്ട് കേട്ട പോലെയായി കുറുപ്പിൻ്റെ നില.
2: എന്ത്, എങ്ങനെ, എവിടെ നിന്ന്?
0: വളരെക്കാലം പുകഞ്ഞു പുകഞ്ഞ് ഒടുവിൽ നിശബ്ദമായി തീർന്ന ഒരു അഗ്നിപർവ്വതം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അടിവരെ ഇളകി, കുലുക്കത്തോടു കുലുക്കം, പുക ഉയർന്ന് ചീറ്റുന്ന തിരമാലകൾ. ആ വികാരാനുഭവം ഉൾക്കൊള്ളാനുള്ള വലിപ്പം തനിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരു വീർപ്പുമുട്ടൽ, തലചുറ്റൽ. അയാൾ ഇരിപ്പിൽ നിന്ന് മറിഞ്ഞു വീണു.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
9: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
12: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
9: പ്രിയ ശ്രോതാക്കളെ, മറവിയുടെ നേർത്ത ആ മൂടൽമഞ്ഞിനപ്പുറമുള്ള നമ്മുടെ ഓർമ്മകളുടെ പാളികളിൽ ബോധത്തിൻ്റെ നിലാവ് വീഴുമ്പോഴുണ്ടാകുന്ന അനുഭൂതികളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ ഗാനങ്ങളുടെ ഇതിവൃത്തം. ആദ്യഗാനം ചിത്ര പാടിയതാണ് ചിത്രം മഴ. കെ ജയകുമാറിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ഉത്തരം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാധരൻ.

0: മറവിയുടെ നേർത്ത മൂടൽമഞ്ഞിനപ്പുറമുള്ള ഓർമ്മയുടെ പാളികളിൽ ബോധത്തിന്റെ നിലാവ് വീഴുമ്പോഴുണ്ടാകുന്ന അനുഭൂതികൾ ഇതിവൃത്തമാക്കിയ ചില ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: യോഗസൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
4: വളരെ വേഗതയേറിയ സ്ക്രീൻ ടൈമും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവുമുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വളരെ ഉയർന്ന മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു. വീടിന് വെളിയിലുള്ള കളികളോ മറ്റ് ശാരീരിക ആയാസമോ ഇല്ലാത്തതും വൈകാരികമായ അസന്തുലിതാവസ്ഥയും അഥവാ ഇൻസ്റ്റെബിലിറ്റിയും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. യോഗ ഈ പ്രതിസന്ധികൾക്ക് ഉള്ള വളരെ നൈസർഗികമായ ഒരു പരിഹാരമാണ്. യോഗ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായോ വീട്ടിൽ രക്ഷിതാക്കൾക്കൊപ്പമോ ഗ്രൂപ്പ് ആക്ടിവിറ്റിയായി ഒരുമിച്ച് ചെയ്യുന്നത് അവരിൽ താൽപര്യവും ടീം സ്പിരിറ്റും വികസിപ്പിക്കാൻ സഹായകമാണ്. യോഗാഭ്യാസങ്ങളെ പതിവ് അഥവാ തനത് ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി എന്നാൽ മൂല്യങ്ങൾ അഥവാ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാതെ താൽപര്യജനകമാകത്തക്ക വിധം കളികളും മറ്റു വ്യായാമങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുകയുമാകാം. യോഗാസനങ്ങൾ കുട്ടികളുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം, പേശീബലം, പോസ്ചർ അഥവാ ശരീരസ്ഥിതി, ഇമ്മ്യൂണിറ്റി എന്നിവ വളരെയധികം മെച്ചപ്പെടുത്തുന്നു. അലസത മാറ്റി ഉന്മേഷവും ഊർജവും നൽകുന്നു. പ്രാണായാമം, യോഗനിദ്ര, ധ്യാനം മുതലായവ മനസ്സിന് വ്യക്തത, നല്ല ഏകാഗ്രത, ഓർമ്മ, സർഗാത്മകത എന്നിവ നൽകി വൈകാരികമായ നിയന്ത്രണത്തിനും ഉത്കണ്ഠ, ഭയം മുതലായവ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചിട്ടയായ ജീവിതശൈലി സ്വീകരിക്കാൻ അവർക്ക് യോഗ പ്രചോദനമാകും. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ യോഗ പരിശീലനം ആരംഭിക്കാവുന്നതാണ്. പ്രാക്ടീസിന് ഏറ്റവും ഉചിതമായ സമയം രാവിലെ ആഹാരത്തിന് മുൻപാണ്. തുടക്കത്തിൽ സരളമായ ഡീപ് ബ്രീത്തിംഗ് എക്സസൈസ് പോലുള്ള ശ്വസനക്രിയകളും വാമപ്പ് എക്സസൈസുകളും ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ആനിമൽ പോസ്ചേഴ്സും എല്ലാം കുട്ടികളിൽ ഉത്സാഹവും കൗതുകവും കൊണ്ടുവരാൻ സഹായകമാണ്. ബലൂൺ ബ്രീത്തിംഗ്, മൂളുന്ന രീതിയിലുള്ള ഭ്രാമരി പോലുള്ള ശ്വസനക്രിയകൾ മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അലർജി പോലുള്ള ആവർത്തിച്ചു വരുന്ന പല ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗാവസ്ഥകളെ തടയുന്നതിനും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള അവസ്ഥകളിലും യോഗ വളരെ ഫലപ്രദമാണ്. യോഗാഭ്യാസങ്ങളോടൊപ്പം യോഗയിലെ ആഹാരരീതികളിൽ സരളമായത്, കുഞ്ഞുനാൾ മുതൽ ശീലിപ്പിക്കുന്നത്, വർണ്ണാഭമായ ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ ആഹാര പദാർത്ഥങ്ങളോടുള്ള അമിത ആസക്തി കുറയ്ക്കുവാനായും സഹായകമാണ്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള യോഗ സെഷനുകൾ, വിശേഷിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റികളായി ചെയ്യുന്നത് അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും ഭാവിയിലെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രചോദനമായും അതിനുള്ള ഒരു അടിത്തറയായും കൂടി സഹായിക്കുന്നു.
3: കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: പുഴ എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം നമസ്തേ അനന്തപുരിയിൽ ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ചെല്ലത്തലിവിടെ ഏറ്റുകൊണ്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ.
1: പന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രിയ ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ സ്നേഹോപഹാരമാണ് ഗാനോപഹാരം.

ഗാനോപഹാരത്തിൽ ഇന്ന് 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം 2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. വരികളെഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ഗാനോപഹാരമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി 2007 പുറത്തിറങ്ങിയ ടൈം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് മധു ബാലകൃഷ്ണൻ, സംഗീത എന്നിവർ.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.
1: ഗാനോപഹാരത്തിൽ ഇനി 2002 പ്രദർശനത്തിനെത്തിയ പകൽപൂരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ഗാനോപഹാരത്തിൽ 2009 പ്രദർശനത്തിനെത്തിയ പുതിയ മുഖം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: www.edcil.co.in and take the first step toward the blue.
1: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിലെടുത്തത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിത്താര. 2009 പ്രദർശനത്തിനെത്തിയ ഭ്രമരം എന്ന ചിത്രത്തിൽ നിന്നുമാണ് ഈ ഗാനം.

കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. സുബിൻ, ഡെൽസി എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം 2010 പ്രദർശനത്തിനെത്തിയ കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ നിന്നുമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പി.കെ. ബഷീർ. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എണ്ണക്കുരു കൃഷിയെക്കുറിച്ച് ഗവേഷണാധിഷ്ഠിത അറിവ് കർഷകരുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കുന്ന ഓയിൽ സീഡ്സ് കിസാൻ മിത്ര വാട്സാപ്പ് അധിഷ്ഠിത AI ഉപദേശക സേവനം ഇനി മുതൽ ലഭ്യമാകും.

കൃത്യമായി വിള ഉപദേശങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഉറപ്പു നൽകിയതായി PP സുനീർ MP. അങ്ങാടിപ്പുറം, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് 17,34,00,000 രൂപ അനുവദിച്ചതിന് MP ജനറൽ മാനേജറെ നന്ദി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ വിജയം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സഞ്ചാരി
2: സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കുമല്ലേ എല്ലാരും. ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ ഇപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരാം, കോട്ടയം നാട്ടകത്തുള്ള അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക്.

0: ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മുൻ സെക്രട്ടറി അജിത് കെ ശ്രീധർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിർമ്മിക്കാൻ ആശയം ഉടലെടുത്തത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് കാരണമായത് അക്ഷരം നഗരിയാണ് കോട്ടയം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം വളർച്ചയുടെ കാതലായ മലയാളം അച്ചടിയുടെ ആരംഭം കോട്ടയത്താണ്. മലയാള ലിപികൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന തരത്തിലുള്ള അച്ചടിയിലെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിനുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, ഇതിലെ ആദ്യത്തെ കോളേജ്, പ്രധാനപ്പെട്ട മലയാളത്തിലെ പഴയ രണ്ട് പത്രങ്ങള്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിരവധി പബ്ലിഷിക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് അപൂർവമായ ഒരു മ്യൂസിയം കോട്ടയത്ത് നിർമ്മിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുക്കണമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സംഘത്തോട് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ചുമതല ഏറ്റെടുത്തത്. നമ്മുടെ ഭാഷയുടെ വളർച്ച, അതെങ്ങനെ നമ്മൾ സംവേദനത്തിന് വേണ്ടി വാമൊഴിയായിരുന്നു എങ്ങനെ വരമൊഴിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളുടെ മലയാള ലിപി എങ്ങനെ വികസിച്ചു വന്നു എന്നതും, നമ്മുടെ ഭാഷ എങ്ങനെ വികസിച്ചു വന്നു എന്നതുമാണ്, അച്ചടിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെട്ടു എന്നും, അത് എങ്ങനെ ആധുനികമായ രീതിയിൽ ഇപ്പം യൂണിക്കോഡിലേക്ക് എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ ക്ഷമതയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതുമാണ് ഈ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഈ മ്യൂസിയം നിർമ്മാണം ഏറ്റെടുത്ത സംഘത്തിന്റെ ചരിത്രം ഇവിടെ ഒരു ഗ്യാലറിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2, 3, 4 എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലൂടെ ശേഷിക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ, 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഘട്ടം കൂടെ പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭാഷകളിൽ 48 ഭാഷകൾ, പ്രാചീന ഭാഷകളുടെ ലിപികൾ എങ്ങനെ വളർന്നു വന്നുവെന്നും മലയാളത്തിന്റെ സാഹിത്യം, കവിതാ സാഹിത്യം, ഗദ്യസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ രേഖപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഇനി വരാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗോത്രഭാഷകൾ, ഇപ്പം കേരളത്തിലെ 36 ഗോത്രഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഗോത്രഭാഷകളെ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 22 ദ്രാവിഡ ഭാഷകളെ കുറച്ച് വിശദമായി പ്രതിപാദിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വരുംകാലത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊരു ഗുണകരമാകുന്ന ഒരു ലൈബ്രറി, അതുപോലെ ഒരു റിസർച്ച് സെന്റർ, ഇതെല്ലാം ഈ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഭാഷയ്ക്ക് ഇങ്ങനൊരു മ്യൂസിയം.
0: ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിലി ലിപിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചിട്ട് വീഡിയോ ഡ്യൂറേഷൻ ആണെങ്കിലും നോക്കിയാൽ ഒരു 1 സെക്കൻഡ് അങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അങ്ങനെയുള്ള ഒരു ആശയം അത് എവിടെ ഉണ്ടായത്? അങ്ങനെ ഒരു
1: ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവാണ് ഭാഷ. ഞങ്ങൾ നിരവധി മ്യൂസിയങ്ങളെ, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ മുൻഗാമികൾ നടത്തിയിരിക്കുന്ന പല പ്രവർത്തനം കണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് മ്യൂസിയമൈസ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രഹേളിക ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരിഹരിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടി ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു കണ്ടെത്തലോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ 3D ആനിമേഷൻ പിക്ചറുകൾ, അതായത് നമ്മൾ സാധാരണ മ്യൂസിയങ്ങളിൽ ടാഞ്ചബിളായ മ്യൂസിയങ്ങളാണെങ്കിൽ

ഇത് ഇൻടാഞ്ചിബിൾ വസ്തുക്കളെ മുമ്പോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്നുള്ളതിന് ശാസ്ത്രം പറയുന്നത് FOXP2 ജീനിന്റെ ഒരു മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് 27 ലക്ഷം വർഷം മുമ്പ് തുടങ്ങുന്ന ആ ഒരു വലിയ പ്രവർത്തനമാണ് പറയുന്നത്. അത് നമ്മൾ ഒരു വീഡിയോ ആനിമേഷനിൽ കൂടിയാണ് പൂർത്തിയാക്കിയത്. അപ്പൊ അത് ഭാഷ എങ്ങനെ മ്യൂസിയമൈസ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇതിന്റെ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മ്യൂസിയങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കേരളത്തിലെ മ്യൂസിയങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ മ്യൂസിയം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിയം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരത്തെയും, വരുന്ന ആളെ തന്നെ അയാളുടെ ഭാഷയും അയാളുടെ സംസ്കാരത്തെയും ഇവിടെ അയാൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

0: നമ്മളോടൊപ്പം ഈ മ്യൂസിയത്തിന്റെ വിശദമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള രതീഷ് സി ഉണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അക്ഷരം മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്?
1: കോട്ടയത്തേക്ക് എത്തുന്നതിന് 4.5 കിലോമീറ്റർ മുമ്പായിട്ടാണ് അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് കോട്ടയം KSRTC നിന്ന് നാട്ടകം അക്ഷര മ്യൂസിയത്തിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റർ ആണ് ദൂരം. ചങ്ങനാശ്ശേരി കോട്ടയം റോഡ് സൈഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന രൂപത്തിലാണ് മ്യൂസിയം നിൽക്കുന്നത്.
0: നമ്മൾ ഈ മ്യൂസിയത്തിലെത്തി അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻട്രൻസിന്റെ കൗണ്ടർ ഉണ്ട്. എത്ര ഫീ ആണ് നമുക്ക് ഇവിടെ ഇതിൽ അകത്തേക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം.
1: അക്ഷര മ്യൂസിയത്തിൽ പൊതുവെ ചെറിയ രീതിയിലുള്ള ഒരു ഫീസാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് കുട്ടികൾ വരുന്ന സമയത്ത് 20-ൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ആ 30 രൂപയിൽ നിന്ന് 20% കൂടെ കിഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് 200 രൂപയും അതുപോലെ വിദേശികളെ കുട്ടികൾക്ക് 100 രൂപയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്.
0: അപ്പൊ നമുക്ക് അകത്തോട്ട് പോയാലോ.
1: ആദ്യം തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി ഏത് ഘട്ടത്തിലാണ് കൈവരുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചു വരുന്ന പോലെ മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടത്തില് ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ഹാബിലീസ്, ഇറക്ടസ്, നിയാൻഡർതാൽസ്, ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി കൈവരുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും വോക്കൽ കോഡ് ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാകുന്നത് ഈ ഘട്ടത്തിലാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അധ്വാനം എന്നുള്ളൊരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഭാഷയുടെ രൂപീകരണത്തിൽ നമ്മൾ ഉള്ളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FOXP2 ജീൻ എന്നുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് ആ മ്യൂട്ടേഷൻ ഭാഷാ ജീനായിട്ടുള്ള FOXP2 മ്യൂട്ടേഷൻ പ്രധാനമായും സംസാരശേഷി മനുഷ്യരിൽ കൈവന്നു ചേരാൻ ഘടകമായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യഭാഷയുടെ ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കയറി വരുന്നത്. അങ്ങനെ അതിന്റെ ഒരു 360 വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നു.

0: ഇനി അപ്പൊ നമുക്ക് ആദ്യത്തെ ഗാലറിയിലേക്ക് പോവാം അല്ലേ?
1: ആദ്യത്തെ ഗാലറി വരുന്നത് ഈ കണ്ടന്റിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഓറൽ ട്രഡീഷനിൽ നിന്ന് എങ്ങനെയാണ് റിട്ടൺ ട്രഡീഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഉമ്മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതാണ് ആ ഗാലറിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. എഴുത്തിന്റെ ഒരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊതുവെ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു പോരുന്നത് ചിത്രലിപികളെ കുറിച്ചാണെങ്കിൽ, ഈ മ്യൂസിയത്തിനകത്ത് ഒന്നും കൂടെ പിറകിലേക്ക് പോയിക്കൊണ്ട് റോക്കാട്ട് അല്ലെങ്കിൽ ചിത്രകല ഗുഹാചിത്രങ്ങൾ എന്ന രൂപത്തിൽ അവിടുന്ന് മുതൽ ഒരു ഏകദേശം ഒരു 40,000 വർഷങ്ങൾ മുമ്പ് മുതലുള്ള ഒരു ചരിത്രത്തെയാണ് ഒന്നാം ഗാലറിയിൽ അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായും ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ്, പെട്രോഗ്ലിഫ്, ജിയോഗ്ലിഫ് എന്ന രൂപത്തിലൊക്കെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാധാന്യമേറിയതും പഴക്കമേറിയതുമായിട്ടുള്ള ഗുഹാചിത്രമാണ് ഷോവിയിലെ. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഗുഹാചിത്ര കല നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലാണ്. ഭിംബേഡ്കയിൽ ലോകത്തുള്ള മറ്റു ഗുഹാചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കൂട്ടം ക്രൌഡ് ഹണ്ടിങ് നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഭിംബേഡ്കയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനമായിട്ട് പിക്ടോഗ്രാഫുകൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. പിന്നെ ലോകത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാചിത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്.

എന്ന എടക്കൽ. എടക്കൽ ഗുഹാചിത്രം പിക്ചോഗ്രാഫിക് എൻഗ്രേവിങ്സ് അല്ല അതിനകത്ത്, അത് കൊത്തുവരകളാണ്. മറയൂരിലത് ചിത്രങ്ങളാണെങ്കിൽ എടക്കലത് കൊത്തു ചിത്രങ്ങളാണ്. ആ രൂപത്തിൽ അതിനൊരു വ്യത്യാസവും അതൊക്കെ നമ്മൾ ഒന്നാം ഗാലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലൊക്കെ സമയത്ത് അവിടെ ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ചെങ്കൽപ്പാറയിൽ കാളയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ്. മനുഷ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് വരുന്നത് ചിത്രലിപികളാണ്. ചിത്രലിപികൾ നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട കുനിഫോം, ഹീറോഗ്ലിഫിക്സ്, ഇൻഡസ്, ചൈനീസ്, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വിലയ്ക്ക് ശേഷം സഞ്ചാരി തുടരും. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 13,620 രൂപ നിരക്കിലും പവന് 2,160 രൂപ വർദ്ധിച്ച് 1,08,960 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി അനന്തപുരി FM 101.9, സഞ്ചാരി തുടരുന്നു.
4: ഇനി അപ്പോ അടുത്ത ഗാലറിയിലേക്ക് പോവാല്ലേ. ഈ ഗാലറിയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു.
5: രണ്ടാമത്തത് വരയിൽ നിന്ന് എഴുത്തിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഗാലറി. രണ്ടാമത്തെ ഗാലറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ലിപികളുടെ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ലിപികളുടെയൊക്കെ ഒരു മാതാവ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ്. അത് 3rd BC നമ്മുടെ അശോക പീരിയഡിൽ രൂപപ്പെട്ടു വരുന്ന ബ്രാഹ്മി ലിപി. ആ ബ്രാഹ്മി ലിപിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ മലയാളം വരെയുള്ള ലിപികളുടെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാം ഗാലറി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലിപി വായനയുടെ ചരിത്രം എന്നുള്ള രൂപത്തിൽ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ ലിപികളും വായിച്ചെടുത്തത് എന്നുള്ളതിന്റെ ചരിത്രം കൂടെ ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. ബ്രാഹ്മി ലിപിയോടൊപ്പം തന്നെ രൂപപ്പെടുന്ന ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലിപിയാണ് ഖരോഷ്ടി ലിപി. ഖരോഷ്ടി ലിപിയും ബ്രാഹ്മി ലിപിയും ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ വരുന്നതാണ്. പക്ഷെ ഖരോഷ്ടി ലിപി പിന്നീട് ഉപയോഗിക്കാതാവുകയും ബ്രാഹ്മി ലിപി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മി ലിപിക്ക് ഉദാഹരണമായിട്ട് ലുംബിനി സ്തംഭം ലിഖിതത്തിന്റെ ഒരു മോഡല് മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബട്ടിപ്രോലു ലിഖിതം, അതുപോലെ നിലമ്പൂർ എഴുത്തുകല്ല് തുടങ്ങിയ ലിഖിതങ്ങളുടെയൊക്കെ മോഡല് റെപ്ലിക്കകൾ

0: ഗാലറിക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷബാസ് ഗഡി ലിഖിതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ബ്രാഹ്മിയിൽ ലിപികളുടെ ഡെവലപ്മെന്റിനെ രണ്ടായി തിരിക്കാം. ഒന്ന് തെക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും വടക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും നമുക്കറിയാം. നോർത്തേൺ ഇന്ത്യയിൽ പിന്നീട് ശാരദ ലിപിയായും ലന്ത ലിപിയായും നക്രി ലിപിയായും ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു കാറ്റഗറി വരുന്നു. നമ്മുടെ സതേൺ ഇന്ത്യയിൽ ഗ്രന്ഥ, അതുപോലെ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാളമ, ആര്യെഴുത്ത് തുടങ്ങി മറ്റൊരു ഡെവലപ്മെന്റ്സും കാണുന്നു. അങ്ങനെ ലിപി രണ്ടായി അടയാളപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ വട്ടെഴുത്തിന്റെ മാതൃകകൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശിലാശാസനമായിട്ടുള്ള തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. വാഴപ്പള്ളി ശാസനം, അതുപോലെ ജൂതശാസനം എന്നിവ ഈ ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കോലെഴുത്താണ്. കോലെഴുത്തിന്റെ ആർത്താറ്റ് പടിയോല, കോലെഴുത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചെമ്പ് ഫലകം, അത് ഗാലറിക്കകത്ത് റെപ്ലിക്ക രൂപത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എഴുത്ത് പ്രതലങ്ങളും എഴുത്ത് ഉപകരണങ്ങളും, അത് അതിന്റെ ഒറിജിനൽ സഹിതം പാപ്പിറസും ഭോജ്യപത്രയും നാരായവും താളിയവലയും എല്ലാം അതിന്റെ ഒറിജിനൽ സഹിതം ഗാലറിക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അക്ഷര മ്യൂസിയത്തിന്റെ മൂന്നാമത്തെ ഗാലറി എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്നുള്ളതാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആധുനികതയുടെ ഒരു കടന്നുവരവിന് ശേഷം അച്ചടി സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലും ലിപികളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഗാലറി. ലോകത്തുള്ള പ്രധാനപ്പെട്ട അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഗാലറി. അതൊക്കെ മലയാളം അച്ചടിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട കൃതി എന്നുള്ള നിലയ്ക്ക് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തസ് മലബാർക്കാസിന്റെ ഒരു റെപ്ലിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അക്ഷരം പൂർണ്ണമായി ഒരു ഗ്രന്ഥത്തിൽ ആദ്യമായി അടിച്ചു വരുന്നത് സംക്ഷേപ യഥാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ പുസ്തകത്തിന്റെയും റെപ്ലിക്ക ഇവിടെ കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ 1824 ബെഞ്ചൻ ബേരിയുടെ നേതൃത്വത്തിൽ ആണ് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ്സിൽ വെച്ച് അച്ചടിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. അത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ റെപ്ലിക്കയും നമുക്ക് ഈ ഗാലറിക്കകത്ത് കാണാൻ കഴിയും. പിന്നീട് വരുന്നത് കേരളത്തിലെ അച്ചടിശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ്. കേരളത്തിൽ 1500 മുതൽ അച്ചടിശാലകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ട്രിൻ ആ ക്രിസ്റ്റം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം, അത് 1500 അച്ചടിക്കപ്പെടുന്നത്. ആ പുസ്തകം കൊല്ലത്ത് ഒരു അച്ചടിശാലയിലാണ് അച്ചടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള അച്ചടിശാലകളുടെ ഒരു ബൃഹത് ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് പ്രസാധനം എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് പുസ്തക പ്രസാധന ചരിത്രവും പാഠപുസ്തകങ്ങളുടെ ചരിത്രവും പത്രമാസികകളുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് കാലിഗ്രഫിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കവർ ഡിസൈനിങ്ങിന്റെ ചരിത്രം, ലിപി പരിഷ്കരണത്തിന്റെ ചരിത്രം, അതോടൊപ്പം തന്നെ യുണീകോഡിന്റെ ചരിത്രം. ഇത്രയും ആണ് മൂന്നാം ഗാലറിയുടെ 1-ാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നത്. അതിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ചരിത്രം, കേരളത്തിലെ സാക്ഷരതാ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകള്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോയും ഇവിടെ നമുക്ക് കാണാനാവും. പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ മലയാളമല്ല മലയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണറിലേക്കാണ് പോകുന്നത്. അവിടെ വ്യത്യസ്ത വരമൊഴി മലയാളങ്ങൾ, ശാസന ഭാഷ, അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ, പിന്നീട് വരുമ്പോൾ ഗോത്രഭാഷകൾ, ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തി പോകുന്നത്. കേരളത്തിലുള്ള 36 ഗോത്രഭാഷകളെയും വീഡിയോ ഓഡിയോ സഹിതം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും.
1: ഈ 4-ാമത്തെ ഗാലറിയുടെ പ്രത്യേകത എന്താണ്?
0: 4-ാമത്തെ ഗാലറിയെ സംബന്ധിച്ച് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഒരു ചരിത്രം എന്നുള്ള നിലക്കാണ് അടയാളപ്പെടുത്തുന്നത്. അച്ചടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അത് സഹകരണ മേഖലയിലെ എഴുത്ത് കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ലോകത്തെവിടെയും കാണാത്ത രൂപത്തിലൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുകയാണ് 1945. അതിൽ ഇപ്പൊ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പഴയകാല സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹിത്യശാഖയാണ്. അതിന്റെ ഒരു ചരിത്രം എന്നുള്ള രൂപത്തിൽ, അതായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്തെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം കൂടിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവിടെ ഇതിനെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ശബ്ദശേഖരം, എഴുത്തുകള്, അതുപോലെ തന്നെ ഒപ്പ്, ആ രൂപത്തിൽ എല്ലാം ആ ഗാലറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും.
2: ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വേൾഡ് മാപ്പാണ് ഉള്ളത്. ഇതിൽ ഇപ്പൊ നമ്മളൊരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സുഡാൻ, അപ്പൊ നോക്കിയാൽ അവിടുത്തെ ഭാഷ അറിയാം. അല്ലെങ്കിൽ ഇപ്പോ ഇന്തോനേഷ്യ ആണ് സെലക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഭാഷ അറിയാം അല്ലെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഭാഷ

0: പഠിക്കാൻ പറ്റും അല്ലേ?
1: അതെ അതെ, ഇപ്പൊ ഭാഷയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഷകളുടെയും വിവരങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ലോകഭാഷ ഗ്യാലറി എന്നുള്ള രൂപത്തിൽ വരുന്ന ഓരോരുത്തർക്കും കണ്ട് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളിലെ ഭാഷകളും അതിന്റെ വിവരങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്.
2: ഈ മ്യൂസിയത്തിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്?
1: അക്ഷര മ്യൂസിയത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനമാണ്. അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 സീറ്റ് തിയേറ്റർ ഒരുക്കുകയും അതിനകത്ത് അക്ഷര മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളുടെ ഡോക്യുമെന്ററി ശേഖരം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഹോളോഗ്രാം സംവിധാനമുണ്ട്. അതിനകത്ത് സാഹിത്യകാരന്മാര് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ കഥകൾ പറയുന്ന രൂപത്തിലുള്ള ഹോളോഗ്രാം സംവിധാനവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
0: എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഈ തിയേറ്ററിൽ?
1: തിയേറ്ററിൽ നിലവിൽ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കാല മ്യൂസിയങ്ങളുടെ ഒരു സങ്കല്പം, മ്യൂസിയോളജി സങ്കല്പം എന്ന് പറയുന്നത് മ്യൂസിയം കെട്ടിടത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിടത്തിന് പുറത്തേക്ക് കൂടി മ്യൂസിയത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്ന പുതിയൊരാശയം കൂടെ അക്ഷര മ്യൂസിയം സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് പ്രധാനമായിട്ടും ലോകത്തുള്ള പ്രധാന സ്ക്രൈബ്സ് എന്ന് പറയും എഴുത്തുകാർ, ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലൊക്കെ എഴുത്തുകാരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ശില്പത്തെയാണ്. അതിന്റെ മാതൃക കൂടെ ഇവിടെയുണ്ട്.
0: പിന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഇടങ്ങളിലെ പോലെ കാഫറ്റേരിയ സൗകര്യമുണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇവിടെ വരുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം നമ്മുടെ ഈ സഞ്ചാരി ടീമിന് തോന്നിയത് ഇതിന്റെ പിന്നിലൊരു വളരെയധികം ഒരു കഠിനാധ്വാനമുണ്ട്. കാരണം ഇതിലെ ഈ ഡേറ്റ വെരിഫൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ അത്രത്തോളം സമയവും എടുത്ത് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾ അവരെ കുറിച്ചൊന്ന് പറയാം.
1: കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർ എം ആർ രാഘവ വാര്യർ, ഡോക്ടർ കേശം വെളുത്താട്ട്, ഡോക്ടർ രാജൻ കുരിക്കൽ, അതുപോലെ തന്നെ ഡോക്ടർ രാജു കെ നാരായണൻ, ഡോക്ടർ പി ശിവദാസൻ, ഡോക്ടർ ബാബു ചെറിയാൻ, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ഒട്ടനവധി ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് മ്യൂസിയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്.
0: പല ഗാലറി ഇനി പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴുള്ള ഗാലറി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് മനസ്സിലാക്കാനുള്ളതുണ്ട്. എല്ലാവിധ ആശംസകളും.

0: ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെയും കൂട്ടി ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ?
1: ടീം സഞ്ചാരി, സെവിൽ ജിഹാൻ, റൂബി ബാബു, സന്ധ്യ വേറ്റിനാട്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നേ വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസും ഗംഗയും പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം പക്ഷേ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലേ. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലേ.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്,
2: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ഗാനരചന, സംഗീതം കൈതപ്രം. യേശുദാസ് പാടിയ ഗാനം. ചിത്രം കളിയാട്ടം.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയായി നിയമിച്ചു. ക്രമസമാധാന വിഭാഗം എഡിജിപി എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മലിനജല വൈദ്യുതി പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത മെയ് 31-നകം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ട് നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകാരന സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് കാനഡ ബോസ്നിയ ഹെർസോവിനയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ചിത്രപാടിയ ഗാനമിനി കേൾക്കാം. ചിത്രം ചാർലി ചാപ്ലിൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൻസെന്റ്.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഇനി നമുക്ക് പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഇളയരാജ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരയപ്പൂക്കൾ. പ്രിയമാന തോഴി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് തിരയപ്പൂക്കളിൽ ഇന്നാദ്യം.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ഇനി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉന്നേ നിനത്ത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: തിരിയപ്പൂക്കളിൽ ഇനി കേൾക്കാം റൺ എന്ന ചിത്രത്തിലെ ഗാനം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഇനി ഗുണ എന്ന ചിത്രത്തിന് ഗാനം കേൾക്കാം.
2: കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ കടിതമേ ഇരിക്കട്ടോ പടി.
3: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ.
2: പാട്ടാവേ പഠിച്ചിട്ടിയാ? അപ്പ നാനും മുതല്ല കൺമണി சொன்னல்ல இங்க பொன்மணி போட்டுக. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டு சௌக்கியமா? நான் இங்க சௌக்கியமே.
2: உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது.
2: அதான்
3: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை படி.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകൻ ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശിവഗിരി മഠം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട്ട് നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. രോഗബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്വർണവില വർദ്ധിച്ചു. പവന് 2,160 രൂപ ഉയർന്ന് 1,89,960 രൂപയായി. 13,620 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

സന്തോഷം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കറും നിത്യമാമനും ചേർന്ന് പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇന്നാദ്യം. രചന വിനായക ശശികുമാർ, സംഗീതം ജയഹരി.

0: ജാൻവി എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ഇനി നമുക്ക് ഫസ്റ്റ് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും നിത്യ മാമനും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നവമാധുരിയിൽ ഇനി നമുക്ക് RDX എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. രചന മനു മഞ്ജിത്, സംഗീതം സാം CS.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നവമാധുരിയിൽ ഇനി ശ്വേത പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ചതുർമുഖം. ഗാനത്തിന്റെ രചന മനു മഞ്ജിത്, സംഗീതം ഡോൺ വിൻസെന്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:40.

0: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
1: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവസമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം, സന്ധിവാതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്ക വിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണം ഉണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും

0: കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയിണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡി കൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കയ്യിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണം ഉണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ സ്രവങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം. ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റയിൽ സ്റ്റബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോർമൽ സെനലിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശം അയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗ്ഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ

ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. രചന ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാളിനി, ചിത്രം മീനത്തിൽ താലികെട്ട്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ അമേരിക്കൻ നിയമനിർമ്മാതാക്കളും ബിസിനസ് നേതാക്കളും അഭിനന്ദിച്ചു. US കോൺഗ്രസ് അംഗങ്ങൾ, US സെനറ്റർമാർ എന്നിവരിൽ നിന്നാണ് പ്രധാനമന്ത്രിക്ക് അഭിനന്ദന സന്ദേശങ്ങൾ ലഭിച്ചത്. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കി. വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും മോട്ടോർ സ്പിരിറ്റും ഹൈസ്പീഡ് ഡീസലും വാങ്ങുന്നതിന് കേന്ദ്രം നിയന്ത്രണമേർപ്പെടുത്തി. 90 ദിവസം വരെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. ഓപ്പറേഷൻ തണ്ടർ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി കണ്ണൂർ പുതിയ തെരുവ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 5.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. ബീഹാർ ഹാറ ജില്ലയിലെ ബജ്പുരി സ്വദേശി സന്ദീപ് കുമാർ സിംഗ് ആണ് പിടിയിലായത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഗ്രൂപ്പ് ബിയിൽ കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ടൊറന്റോയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയറ്റ് എറണാകുളം.
3: ഇനി നമുക്ക് വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം.

0: ഫിറ്റിംഗ് സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
2: പ്രണയഗീതങ്ങളിൽ ഇനി കേൾക്കാം എന്റെ ഗ്രാമം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. സംഗീതം വിദ്യാധരൻ.
3: കൽപ്പാന്ത കാലത്തോളം

0: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പ്രണയഗീതങ്ങളിൽ ഇനി അടുത്തത് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഓ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി നമുക്ക് യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.

0: മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനമാണ് പ്രണയഗീതങ്ങളിൽ ഇനി. രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം സച്ചിൻ ബാലു.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രണയഗീതങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഒരു ഗാനം, ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. രചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ഇനി നമുക്ക് യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം യൗവനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഇലവങ്കോട് ദേശം. രചന ഓൻവിക്കുറുപ്പ്, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രണയഗീതങ്ങൾ പൂർണ്ണമാകുന്നു. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ എം ആർ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTCയെ ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ച് മന്ത്രി RoG M John പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മല്ലജല വൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉൽപാദനം നടത്തുക. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്രയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കരമന നദിയിൽ കേന്ദ്ര ജലകമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നദിയിൽ ഇറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡോക്ടർ G Baiju ഉദ്ഘാടനം ചെയ്തു. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: അനഘ.
1: സ്ഥലം?
2: കൊല്ലം.
1: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം? പഠിക്കുകയാണോ?
2: അല്ല, യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നതാ.
1: ഇപ്പോ ഡിഗ്രി?
2: അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ സി എം എ ആർട്ടിക്കിൾ ആയിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു.
1: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
2: ഞാൻ ബികോം ടാക്സേഷൻ ആയിരുന്നു.
1: ഓ, ടാക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
2: അതെ.
1: ഇതിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് ഈ മേഖല?
2: ഒരുപാട് പുതിയ കാര്യങ്ങളും പിന്നെ നമ്മുടെ ലോകത്ത് എന്തൊക്കെയാ ടാക്സ് വെട്ടിപ്പും എല്ലാം മനസ്സിലായി. കുറെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ഫീൽഡ്. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സി എക്കാരനുസരിച്ചിരിക്കും നമ്മുടെ ഓരോരോ ടാക്സിന്റെ ഫയലിങ്ങും നമ്മുടെ എന്താ ടാക്സ് പേയ്മെന്റും എല്ലാം.
1: അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല.
2: കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്ത്, അതായത് നമ്മൾ ഫയലിംഗ് ഡേറ്റ്സ് ഒക്കെ നോക്കി ഫയൽ ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഒക്കെ ഒഴിവാക്കാം.
1: ഇപ്പോൾ നിലവിൽ ഇപ്പം കൊല്ലത്താണ് അല്ലേ?
2: പാരിപ്പള്ളി.
1: അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
2: നല്ല മഴയാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
2: വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ. അമ്മ ടീച്ചറാണ്, അച്ഛൻ എബ്രോഡ് ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്.
1: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ഒഴിവ് സമയം സിനിമ തന്നെയാണ് മെയിൻ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്.
1: അപ്പോൾ സിനിമകൾ ഒത്തിരി കാണുന്ന ആളാണ്?
2: ആ, അത്യാവശ്യം കാണുന്ന ആളാണ്.
1: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
2: അവസാനം കണ്ട ദൃശ്യം തന്നെ.
1: എങ്ങനെയുണ്ട്?
2: ഇഷ്ടപ്പെട്ടു.
1: പാടുന്ന ആളാണോ?
2: പാടില്ല.
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു
2: നോക്കിയാണ്.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
2: ആ, കേൾക്കാറുണ്ട്.
1: അപ്പോൾ എങ്ങനെ, അടിച്ചുപൊളിയാണോ മെലഡിയാണോ, ഏതാണ് ഇഷ്ടം?
2: മൂഡ് അനുസരിച്ചിരിക്കും.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് 9-ലെ അകലെ ഒരു താരകമായി എന്ന് പറയുന്ന സോങ്ങാണ്.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് വിഷ്ണു ഷാജി. സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ്.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്, സിവിൽ സർവീസ് ചെയ്തോണ്ടിരിക്കുന്നു.
0: എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് തന്നെ തിരഞ്ഞെടുത്തത്?
1: ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരിക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പം സിവിൽ സർവീസ് മനസ്സിൽ വന്നു. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു.
0: സിവിൽ സർവീസിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഒരു
1: അതെ എൻ്റെതായിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് ഇതെല്ലാം കൊടുക്കണം. ബാക്കിയുള്ള ഏതൊരു എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേനും
0: ചിട്ടയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ അല്ലേ?
1: അതെ അതെ, ഡിസിപ്ലിനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്.

0: സിനിമ കാണും, പിന്നെ ഫ്രണ്ട്സുമായിട്ട് പുറത്തിറങ്ങി ചില്ല് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങും. നല്ല ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്.
1: ഫുഡിയാണ്
0: ഫുഡിയാണ്
1: ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഒക്കെ ചോദിച്ചാൽ?
0: ഫുഡ് മെയിൻലി കഴിക്കുന്ന മന്തിയാണ്. ബെസ്റ്ററായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്തിയാണ്.
1: എല്ലാവർക്കും മന്തിയാണ് ഇഷ്ടമല്ലേ?
0: ആ മന്തി ഇതുവരെ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല ഇതുവരെ വന്നിട്ട്.
1: ലേറ്റസ്റ്റ് ഇപ്പോൾ മന്തിയാണോ ട്രെൻഡ്?
0: അതെ അതെ, കഴിക്കാൻ നമുക്കൊരു ഇത് തോന്നുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ മന്തി ആയിരിക്കും.
1: സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
0: കുക്കിംഗ് കാര്യമായിട്ടില്ല, ഈ പ്രിപ്പറേഷൻ ഇതൊക്കെ ആയിട്ട്. പിന്നെ ചെറിയ രീതിയിൽ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ചിക്കൻ കറി ഒക്കെ വെക്കാറുണ്ട് വീട്ടിൽ, എന്റെ ചിക്കൻ കറി ഒരു ഫേമസ് ആണ്.
1: വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്?
0: ആ വീട്ടിൽ ഇഷ്ടമാണ് എല്ലാവർക്കും.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
0: വീട്ടിൽ അച്ഛനമ്മ വല്യച്ഛൻ ചേച്ചി.
1: ചേച്ചിയൊക്കെ?
0: ചേച്ചി ഇപ്പം നേഴ്സാണ്, പുറത്താണ്, സൗദിയിലാണ്.
1: അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പരീക്ഷ കഴിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, അപ്പൊ ഈ വാറും ഇതുമെല്ലാം വന്നോണ്ട് കുറച്ച് നീ ഉടനെ പോകണമെന്ന് വിചാരിക്കുന്നു.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: അതെ അതെ.
1: പാടുന്ന ആളാണോ?
0: പാടുന്ന ആളല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളാണ്.
1: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
0: അയ്യോ, പാടാറില്ല.
1: പാട്ടുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ട്?
0: ധാരാളം കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
0: എനിക്ക് ചിത്രയേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ യേശുദാസ്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് ഗപ്പി എന്ന സിനിമയിലെ തനി എന്ന് പറഞ്ഞ പാട്ടാണ് ഇടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള. ഒരു
1: സൂര്യ സന്തോഷ് പാടിയ ഒരു മനോഹര ഗാനമാണല്ലേ?
0: അതെ അതെ.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
0: കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് കണ്ടു.
1: ഗാനം കേൾക്കാം, വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: എന്റെ പേര് പവിത്ര.
0: നല്ല പേര്. എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനിപ്പോ PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കുകയാണ്.
0: ഏതായിരുന്നു?
1: ഇംഗ്ലീഷ് ജേർണലിസം.
0: ഡിഗ്രി ഒക്കെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു?
1: ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി.
0: അപ്പോ ഇംഗ്ലീഷിലെ പുലിയായിരിക്കും.
1: അത്ര പുലി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. കുറെ നല്ല ലിറ്ററേച്ചർ ലൈക് ബുക്സ് ഒക്കെ കുറിച്ച് അറിയാൻ പറ്റി, കുറെ നല്ല പോയംസ് വായിക്കാൻ പറ്റി, അങ്ങനത്തെ കുറെ.
0: അപ്പോ അത്യാവശ്യം വായിക്കുന്ന ആളാണ്?
1: ഇപ്പൊ ഇത്തിരി വായന കുറവാണ്, പക്ഷെ വീണ്ടും അത് കൂട്ടാൻ നോക്കിയാ.
0: വായന ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ?
1: അതെ അതെ,
0: നമ്മുടെ അറിവ് വർദ്ധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഓദർ ഒക്കെ ചോദിച്ചാൽ?
1: തൽക്കാലം അങ്ങനെ ഇഷ്ടപ്പെട്ട ഓദർ ഇല്ല. ഞാനിപ്പോ ഈ ഫിയോദോർ ദസ്തയേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സ് വായിച്ചോണ്ടിരിക്കുക.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഇപ്പോ ജേർണലിസം പഠിച്ചു കഴിഞ്ഞു, അപ്പൊ ആ മീഡിയ റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാനാണ് തൽക്കാലം ആഗ്രഹം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: എന്റെ വീട്ടില് അച്ഛനും അമ്മ, പിന്നെ ഞാൻ. ചേട്ടനുണ്ട്, പക്ഷെ ചേട്ടൻ ഇപ്പൊ അബ്രോഡാണ്.
0: എവിടെയാണ്?
1: ഓസ്ട്രേലിയയില്.
0: ചേട്ടൻ വന്നിങ്ങനെ ഓസ്ട്രേലിയയുടെ മനോഹാരിതയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോ എങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ ഫോട്ടോസ് ഒക്കെ അയക്കാറുണ്ട്, അതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
0: പാടുന്ന ആളാണോ?
1: ഇത്ര വലുതായിട്ട് പാടില്ല, പക്ഷെ പാട്ട് കുറെ കേൾക്കുന്ന ആളാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം?
1: ഏത് ലാംഗ്വേജ് പാട്ടായാലും കുഴപ്പമില്ല, ഏത് ജോൺറയാലും പ്രശ്നമില്ലാത്ത ആള്. കൂടുതലും മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് കേൾക്കുന്നത്.
0: സിനിമകളൊക്കെ കാണാറുണ്ടോ?
1: ആ കാണാറുണ്ട്.
0: അവസാനം കണ്ട സിനിമ ഏതാണ്?
1: അവസാനമായിട്ട് ഞാൻ ഒബ്സഷൻ എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടു.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഹൃദയം സിനിമയിലെ പുതിയ ഒരു ലോകം എന്ന് പറഞ്ഞ പാട്ട്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: ജ്യോതിലക്ഷ്മി.
0: സ്ഥലം?
1: ചെങ്ങന്നൂർ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: യു പി എസ് സി കോച്ചിങ്.
0: പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: കുറച്ച് ടഫാണ്.
0: നല്ല കോമ്പറ്റീഷൻ ആണ്?
1: നല്ല കോമ്പറ്റീഷൻ ആണ്.
0: സെൽഫ് സ്റ്റഡി ആണോ?
1: കോച്ചിങ് ഉണ്ടായിരുന്നു.
0: കമ്മ്യൂൺ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ സെൽഫായിട്ട് പഠിക്കും.
0: എങ്ങനെയാണ് പഠന രീതിയൊക്കെ?
1: സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ത്രീ അവേഴ്സ് ത്രീ അവേഴ്സ് അങ്ങനെ വെച്ചാണ് പഠിക്കുന്നത്.
0: ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ?
1: ചെറുതായിട്ട്.
0: അപ്പോൾ ഇവിടെ ഹോസ്റ്റലാണോ?
1: ആ.
0: ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം വന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: തിരുവനന്തപുരം അടിപൊളിയാണ്. എക്സ്പെഷ്യലി മ്യൂസിയം ഒരു പ്രത്യേക വൈബാണ്.
0: മ്യൂസിയത്തിൽ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്ക് നടക്കാൻ വരുമായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാറുണ്ട്.
0: ഇവിടെ തിരുവനന്തപുരത്ത് വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇവിടെയും കനകക്കുന്നിലാണ് പോയിക്കുന്നത്. പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: പഠനം തന്നെയാണ്
1: മെയിൻ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും.
0: പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: മോസ്റ്റ്ലി ഇവിടെ വന്നിരുന്ന പാട്ടുകൾ ഇവിടെ ലൈവ് കേൾക്കാറുണ്ട്. പിന്നെ ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ.
0: വര പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, തന്നെ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ട്.
0: കൂടുതൽ ഇപ്പോൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് വരച്ച് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുക്കാറുണ്ട്.
0: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
1: ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു.
0: എം എ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല. ഫിലിം റിലേറ്റഡ് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന്.
0: എഴുത്ത് എന്തെങ്കിലും ഉണ്ടോ?
1: ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്, സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട്.
0: ഏതെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഥയോ?
1: ഇല്ല, ജസ്റ്റ് കുറച്ചാൾ തന്നെ എഴുത്തുള്ളൂ. ഞാൻ പുറത്തോട്ട് ഇങ്ങനെ.
0: ഏതെങ്കിലും കഥയൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനൊക്കെ നോക്കണം?
1: ട്രൈ ചെയ്യുന്നുണ്ട്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: യെസ്, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി പഴയ പാട്ട്, എക്സ്പെഷ്യലി ദാസേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോൾ ഉള്ള ചില പാട്ടുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേൾക്കും.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയാം?
1: ദേവാംഗണങ്ങൾ.
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: 5125527039. I repeat, 0951522709. और हमारा ईमेल आईडी है feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com. This program is produced and sponsored by Adventist Media Center.
1: ലംഹേ സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഞാൻ കോടീശ്വരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട സന്ദേശഗാനം, ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വരുന്ന ഒരു ചേച്ചിക്ക് ആകാശവാണിയിലൂടെ ഒരു ആശംസ പറയണം. ജൂൺ 15 ചേച്ചിയുടെ ജന്മദിനമാണ്. അവിടെ വരുന്നവരിൽ ഞങ്ങൾ ഒരു 8 പേര് ഒരു ഗ്രൂപ്പാണ്. ഈ 8 പേർക്കും എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാറുണ്ട്. എല്ലാവരുടെയും പിറന്നാൾ സർപ്രൈസ് കൊടുത്ത് ആഘോഷിക്കാറുമുണ്ട്. അവരുടെ വീടുകളിൽ പോയും ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തും ഒത്തുകൂടിയാണ് ആഘോഷം. കഴിഞ്ഞ മാസം കനകക്കുന്നിൽ വെച്ച് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. 8 പേരുടെയും വീട്ടിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ആഹാരം ഒരുമിച്ച് എല്ലാവരും കൂടി കഴിച്ചും അത് കഴിഞ്ഞ് അന്താക്ഷരി കളിച്ചും ഞങ്ങൾ ശരിക്കും ആഘോഷിച്ചു. അങ്ങനെയുള്ള ഈ കൂട്ടായ്മയുടെ പേരാണ് സൗഹൃദം. അതിലുള്ള 2 അംഗങ്ങൾക്ക് ജൂൺ 15, 30 തീയതികളിൽ ജന്മദിനമാണ്. ജൂൺ 15 ജന്മദിനം ആഘോഷിക്കുന്ന ആളിനറിയാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമെന്ന്. എങ്കിലും ആകാശവാണിയിൽ കൂടി ഇങ്ങനെയൊരു സർപ്രൈസ് ആ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അന്താക്ഷരി കളിക്കുമ്പോൾ ഞാനും ഈ ചേച്ചിയും ഒരു ടീമാണ്. ചേച്ചിക്ക് അത്യാവശ്യം പഴയ പാട്ടുകൾ അറിയാം. ആകാശവാണി കേൾക്കുന്ന എനിക്കും കുറെ പാട്ടുകൾ അറിയാം. ചേച്ചി ഒരുവിധം പാടും. ചേച്ചിയുടെ പേര് മാധുരി എന്നാണ്. സൗഹൃദത്തിലെ ജന്മദിനം ആഘോഷിക്കുന്ന മാധുരി ചേച്ചിക്കും ദീപ്തിക്കും ആകാശവാണി ആശംസകൾ പറയണം എന്ന് ചേച്ചിയുടെ അനിയത്തി ലത. സൗഹൃദത്തിലെ ജയലക്ഷ്മി, മിനി, ബിന്ദു, നീതു, ആരതി ഇവരുടെ ആശംസകളും ഒപ്പം അറിയിക്കുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, മാധുരി ചേച്ചിയാണോ?
1: അതെ.
0: മാധുരി ചേച്ചി, എനിക്ക് അന്താക്ഷരി കളിക്കാൻ ഒരു കൂട്ട് വേണം, വരുന്നോ? ഒരുപാട് പാട്ടുകൾ അറിയാതുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാൻ എനിക്ക് ഒരുപാട് പാട്ട് അറിയാന്നുള്ള ഒരാളെ കൂടെ വേണം.
1: പേര് മാത്രമേ ഉള്ള ആള് പാടൂല.
0: അതൊക്കെ ചുമ്മാ. അവിടെ കനകക്കുന്നിലിരുന്ന് ഘോരം പാടുന്നത് കേട്ടല്ലോ. അതൊക്കെ നമ്മൾ അറിഞ്ഞ്. അവിടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നാട്ടുകാരും കാണൂലെന്നാണ് വിചാരിച്ചത്. അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്. അതാണ്. ആശംസ അടിപൊളിയല്ലേ? അപ്പൊ ആശംസ അടിപൊളിയായ സ്ഥിതിക്ക് എന്തായാലും എന്റെ കൂടെ അന്താക്ഷരി കളിക്കാൻ വന്നേ പറ്റും. നമുക്ക് 30-ാം തീയതി ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ബർത്ത്ഡേക്ക് നമുക്ക് അന്താക്ഷരി കളിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്റെ കൂടെ ടീമായാ മതി. ഏത് റേഡിയോ? വലിയ കാര്യമായിട്ട് അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി റേഡിയോ ഒന്ന് എന്തോന്ന് ചേച്ചി? അത് ഒന്നും അല്ലെങ്കിൽ ചേച്ചിയുടെ പേര് മാധുരി എന്നല്ലേ? മധുരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്? ഏത് റേഡിയോ കേൾക്കുന്ന ശബ്ദം? എന്ത് കേക്കും? അതിൽ എന്തെങ്കിലുമൊക്കെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ അതിന് എന്നെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്ന എന്തിനാ? ഞാൻ വേണമെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ, എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാമോ? അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ്. ആ ഒരു സ്നേഹം എന്നോട് വർത്താനം പറയുന്നത് കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ ആരാന്ന് പറയുന്നില്ല. എനിക്കൊരു പാട്ട് പാടി തന്നാ പറയാ ആരാന്ന്. മാധുരി എന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിയേ പറ്റൂ. അച്ഛന്റെ അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പാട്ട് പാടിയേ പറ്റൂ. കനകക്കുന്നിൽ പാടിയ പാട്ട്

0: എന്നാലും ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട് പാടിയാ മതി.
1: ഞങ്ങളുടെ ഫ്രണ്ട്സ് വേണം പാടണമെങ്കിൽ.
0: ആരെ വേണം? ലതയെ വേണോ, അതോ ജയലക്ഷ്മിയെ വേണോ, അതോ മിനിയെ വേണോ, അതോ ബിന്ദുവിനെ വേണോ? ഇതിപ്പോ ആരെ വേണം? അതോ നീതുവിനെ വേണോ, അതോ ആരതിയെ വേണോ? ഇതിപ്പോ ആരെ കൂടെ വേണം? ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് നിപ്പുണ്ടെന്നങ്ങ് വിചാരിച്ചാ മതി, പാടിക്കും.
1: എന്നെ കളിപ്പിക്കാൻ വിളിച്ചാണല്ലേ.
0: ആര് കളിപ്പിക്കാൻ? ഇണ്ടോ, എന്തെല്ലാം ആരോപണങ്ങളാണ്! ഇതിപ്പോ പാടുവോ ഇല്ലേ?
1: പാടൂല.
0: അതെന്താ വാശിയാണോ? ഒരു മലയാളി, അത് മാധുരി എന്ന പേരുള്ള മലയാളി ആകുമ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് അടുത്ത സെക്കൻഡിൽ പേര് മാറ്റണം.
1: കൃത്യമായിട്ടും പാട്ടെല്ലാം മറന്നുപോയി.
0: ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തലക്കടി കിട്ടുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്നല്ലോ, ഫോർമുല കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന ആദ്യത്തെ ആളായിരിക്കും.
1: അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സംസാരമായപ്പോഴത്തേക്ക് എല്ലാ പാട്ടും പറഞ്ഞു, ഒറ്റ പാട്ട് ഓർമ്മയില്ല.
0: ഈ 30-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നത് ആരുടെയാ?
1: അയ്യോ, അള പേരും മറന്നുപോയല്ലേ.
0: കണ്ട കണ്ട, ഇങ്ങനെ എന്നെ വേണം, ഇങ്ങനെ എന്നെ വേണം.
1: ഞാൻ പറഞ്ഞില്ല, എല്ലാം ബ്ലാങ്ക് ആയി പോയിന്ന്.
0: ഇനി എന്ത് പറഞ്ഞാലും ശരി, ദീപ്തിയുടെ പേര് മറന്ന്.
1: ദീപ്തി എന്നെ തല്ലിക്കൊല്ലും കേട്ടോ.
0: അതെ, കൊല്ലട്ടെ കൊല്ലട്ടെ. കൂടുതൽ പേരുടെ തല്ലി കൊള്ളണ്ടാന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കും.
1: എനിക്ക് പാടാൻ അറിയില്ല, സത്യമായിട്ട് പാടാൻ അറിയില്ല.
0: ശേ, അന്താക്ഷരി കളിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു അക്ഷരം ഇട്ട് തന്നു. ആ
1: അറിഞ്ഞൂടാ,
0: ആലോചിച്ചിട്ടൊന്നും
1: കിട്ടുന്നില്ല. ശേ, അപ്പൊ ആ പോട്ടെ.
0: ഇത് വന്നതും പോയതൊന്നും അറിഞ്ഞില്ലല്ലോ. മാധുരി എന്ന് പേര് വെച്ചിട്ട് എസ് ജാനകിയുടെ പാട്ടാണ് പാടിയത്. ഈ പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാമോ?
1: അയ്യോ, എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. സത്യം,
0: ഞാൻ അറിഞ്ഞത് ഒരുപാട് പാട്ടുകൾ ലിസ്റ്റ് ഉള്ള ആളാണ് എന്നാണ് ചേച്ചിയുടെ സ്ഥിരം ടീംമേറ്റ് ആയിട്ടുള്ള ആള് അവകാശപ്പെടുന്നത്.
1: അവകാശപ്പെടുക ചെയ്യുമായിരിക്കും, ചുമ്മാ പറയുന്ന പിള്ളേര്.
0: ഏത് പിള്ളേരാ?
1: കൂട്ടുകാര് തന്നെ.
0: ലത പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ സ്റ്റോക്കാണ് ലത ഇറക്കി വിടുന്നതെന്നാണ്.
1: ചുമ്മാ ലതയാണ് നല്ല പാട്ട്, ലത ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ ചിരി യോഗ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നന്നായിരുന്നു.
0: അപ്പോ ജൂൺ 15-ാം തീയതി ഉള്ള ബർത്ത്ഡേ, ഈ പിറന്നാൾ ഏറ്റവും മനോഹരവും ഐശ്വര്യ സമൃദ്ധവും സമ്പദ് സമൃദ്ധവും ഇനി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആവട്ടെ. ഇത് ലത ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർപ്രൈസ് കൊടുക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സർപ്രൈസ് എന്തായാലും മാധുരി ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മാധുരി, ലത, ബിന്ദു, നീതു, ആരതി, ജയലക്ഷ്മി, മിനി, ദീപ്തി, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 8 പേരായോ? ആ, എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഏത് പാട്ട് വെക്കണം? അങ്ങനെയൊന്നും പറ്റില്ല. ഈ പാടിയ പാട്ട് വെക്കട്ടെ. രാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയ പാട്ട് ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ തളിർത്തേലിൽ വരുന്നതാര്, ഇരുന്നതായിരുന്നല്ലേ, ആ ഇരുന്നതാര്, വാസര സ്വപ്നത്തിൻ തോഴിമാരല്ലേ. അപ്പം വാസര സ്വപ്നത്തിന്റെ തോഴിമാരെ ആഘോഷിക്കുക, നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഞാൻ ഷീബ, ചെന്നൈയിൽ നിന്ന് ആണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിന് കാരണം എന്റെ ചേട്ടത്തിയാണ്. അവർ സ്ഥിരം ആകാശവാണി കേൾക്കുന്ന ആളാണ്. എണീറ്റ ഉടനെ റേഡിയോ ഓൺ ചെയ്യും. നല്ലൊരു പാട്ടുകാരി കൂടെയാണ് എന്റെ ചേട്ടത്തി. എന്റെ ചേട്ടത്തിയെ ഒന്ന് വിളിക്കാമോ? വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. പേര് ശ്രീകല സോമൻ. എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ചേട്ടത്തിയാണ്. ഉറപ്പായിട്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. പിന്നെ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണ് June 15. ഒരു അടിപൊളി വിഷസും പറയണം. വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ശ്രീകല ചേച്ചിയാണോ? ശ്രീകല ചേച്ചി തിരക്കിലാണോ? ശ്രീകല ചേച്ചി തിരക്കിലല്ലെങ്കിൽ ശ്രീകല ചേച്ചിയിൽ ഇന്നൊരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. എനിക്ക് എങ്ങനെ അയക്കാൻ ആര്? ഞാൻ ശ്രീകല ചേച്ചി ഭയങ്കര പാട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എന്നെ അയക്കാൻ എനിക്ക് അയക്കാൻ എന്തൊക്കെ പറയണ? എന്തോന്നോ
1: മനസ്സിലായി.
0: ആരെന്ന്?
1: മനേഷ്.
0: അതാരാ?
1: നമ്മള് തമ്മിൽ അറിയും.
0: നമ്മൾ തമ്മിൽ അറിയൂ?
1: ആണോ?
0: ഇതിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ഇതിപ്പോ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ? ആരോടാണ് സംസാരിക്കണതെന്ന്, ആരയക്കാനെന്ന്, എന്തൊക്കെയാണ്? എന്നിട്ട് ഒരു തീരുമാനം എത്തിയോ?
1: പാട്ട് എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി, മനേഷ് മനസ്സിലായി. ആരയക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: ഈ മനേഷ് എന്ന് പറയുന്ന ആള് വിളിച്ച് ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ആളാണോ?
1: ഓ, റേഡിയോ അതുപോലെ നമ്മൾ തമ്മിൽ അറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നേ കാണാൻ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിട്ട് ഒത്തില്ല ഏട്ടാ.
0: വലിയ സന്തോഷം.
1: മോളൊന്നും അയക്കൂല, ഇത് കാട്ടുള്ള പരിപാടിയല്ല. അവരാരും പിന്നെ ആരാണെന്തോ.
0: അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ പോട്ടെ. June 15 ബർത്ത്ഡേ ആണല്ലേ?
1: ബർത്ത്ഡേ ആണ്.
0: അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു അഡ്വാൻസ് ആയിട്ട്.
1: താങ്ക് യു. ആരാണെന്നാണ് എനിക്കൊരു പിടിയും കിട്ടല്ല.
0: ചെന്നൈയിലെ ഒരു ഷീബയുണ്ട്, അറിയാമോ?
1: ഓ, ഷീബ അനിയന്റെ

0: കാര്യമോ, അവളിവിടെ നിന്നപ്പോ ഞാൻ പാട് വീട്ടു ഭാര്യയെ കൂടെ കാലത്തുകയായിട്ട് പാടുമ്പോ അവൾ എന്നെ കളിയാക്കി. അയ്യോ അവളായിരുന്ന, അയ്യോ ഇങ്ങനെ ഞാൻ പാടുമ്പം പിന്നെ അവര് ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടെ ഒക്കെ പാടും. ഞങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പാടില്ല, ചെറുതില് സ്കൂളിൽ പഠിക്കുന്ന ആളൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ ഒരു പാട്ട് വരട്ടെ.
0: അങ്ങനൊരു പാട്ട്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറിയും.

0: അല്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, പാട്ടുകാരിയാണെന്ന് അറിയില്ലായിരുന്നു.
1: ചെറുതിലേക്കാ വയസ്സൊക്കെ ഇത്ര ആയില്ലേ, ഇനിയിപ്പൊ എന്നെ കൊണ്ടൊന്നും പാട്ട് പാടാനൊന്നും പറ്റൂല. പിന്നെ സാറിന്റെ പെൻഷൻ ഗ്രൂപ്പിലേക്ക് പരിപാടിക്കൊക്കെ പോകുമ്പോ എന്നെ കൊണ്ട് അവര് പാടിപ്പിക്കും.
0: ഒരു സന്തോഷമല്ലേ, പാട്ടെന്തിനാ, സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും ഘടകമല്ല.
1: രാവിലെ അതാ അവര് പറയാ, അവള് പറയണ അങ്ങനെ ചെന്നൈന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ ആകാശവാണിയായിട്ട് കേൾക്കണതും, ഇങ്ങനെ രാവിലെ 6 മണി ശേഷം ഉടനെ പാട്ട് വെക്കണതും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണം. അവര് തൃശ്ശൂർക്കാരാണെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും പാട്ടൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് അവളും കൂടെ ഭയങ്കര കളിയാക്കുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, എപ്പോഴും ഇത് എന്നെ ചെവി കേൾക്കാൻ നോക്കില്ല, ഇപ്പോഴും പറ്റാക്കിയാണ് റേഡിയോ കേൾക്കുന്നത്, നാമം ചെല്ലുമ്പോ മാത്രം അങ്ങനെ നിർത്തും, അത് നേരെ പാട്ട് കേൾക്കും.
0: എന്നാലും വലിയ സന്തോഷം, വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലേ. അപ്പൊ ഈ പാട്ട് വെച്ചാ മതിയോ?
1: ഇതല്ല എനിക്ക് കേൾക്കാനുള്ള പാട്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ടുണ്ട്, തെരുവ് ഗീതം എന്നുള്ള സിനിമയിലെ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പാടുന്നത്. ഹൃദയം ദേവാലയം പോയ വസന്ത നിറമാല ചാർത്തിയ, മറന്നുപോയി ആ പാട്ട് വെച്ചാൽ.
0: ആരണ്യ ദേവാലയം
1: അതൊക്കെ മറന്നു. ആരണ്യ ദേവാലയം
0: മാനവഹൃദയം
1: അമ്പാരിയില്ലാതെ ആറാത്ത് നടക്കാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിയുടെ പാട്ടുകളാണ് അച്ഛന്റെ ഓർമ്മ വരും.
0: ബിച്ചു തിരുമലയുടെ വരികളാണ്
1: അവിടെ താമസിച്ചത്. അനിയത്തി എന്റെ അനിയത്തിന്റെ മറ്റു ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയിരുന്നല്ല, അവളും ഞാനും കൂടെ ഈ സ്കൂളിലെ ഗാനമേളയ്ക്കൊക്കെ ചേരണം.
0: അയ്യോ
1: ഞാൻ അറിഞ്ഞില്ല, ഞാൻ സീത ഇപ്പൊ തന്നെ വിളിച്ച് പറയാം.
0: തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെ വിജയന്മാർ ഈണം നൽകിയിട്ട് യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി.

0: ഹായ് ആകാശവാണി, എന്റെ പേര് മായ. ഈ മാസം 12 എന്റെ നാത്തൂന്റെ പിറന്നാളാണ്. ചേച്ചിയെ ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ച് വിഷ് ചെയ്യണേ. ചേച്ചിയുടെ പേര് ശാന്തകുമാരി. ചേച്ചി റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ കേൾക്കും. വീട്ടമ്മയാണ്. ചേച്ചിക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും ഇത്. ഈ നമ്പർ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ഈ നമ്പർ വിളിക്കണം. 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി റേഡിയോ വെക്കുന്ന കാരണം ഫോൺ ബെല്ലടിച്ചാൽ കേൾക്കില്ല, വീണ്ടും വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ശാന്തകുമാരിയമ്മ ആണോ?
1: അതെ.
0: ശാന്തകുമാരിയമ്മ തിരക്കിലാണോ? ഫുൾ ടൈം. എപ്പൊ വിളിച്ചാലും ഫോണിൽ കിട്ടൂല. ആ റേഡിയോ ഒന്ന് വല്ലപ്പോഴും ഒന്ന് റെസ്റ്റ് കൊടുത്താലല്ലേ ഫോൺ അടിക്കണ കേൾക്കാൻ പറ്റൂ. റേഡിയോക്ക് റെസ്റ്റ് കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ചേച്ചി നേരത്തെ പറയാന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ.
1: ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.
0: ആ, എന്തെങ്കിലും സർപ്രൈസ് ആയില്ലേ? ഓ, ഫുൾ ടൈം റേഡിയോ കേട്ടിരിക്കാതെ വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ വീട്ടമ്മയാ, വേറെ അല്ലാതെ ജോലിയൊന്നും ഇല്ല.
0: അതറിയാ എനിക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിച്ചൂടെ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്നതല്ലാതെ റേഡിയോ കേൾക്കുന്ന പാട്ടുകളൊക്കെ പാടാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആൾക്കാർ. എന്നാണ് നാത്തൂൻ പറയണത്? നാത്തൂൻ മായ എന്നല്ലേ നാത്തൂന്റെ പേര്? നാത്തൂൻ പറയണത് ശാന്ത ചേച്ചി പാട്ട് എന്നാണ് റേഡിയോ കേട്ട് കേട്ട് കേട്ട് ഇപ്പൊ പാട്ടൊക്കെ പാടുമെന്നാണ്.
1: എപ്പോഴും പാട്ട് കേൾക്കുമ്പോ പാടാനൊന്നും അറിയത്തോ, പാട്ടൊന്നും പറയാൻ മാത്രമേ അറിയത്തുള്ളൂ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാൻ പറഞ്ഞ ഏത് പാട്ട് പറയും? അത് ശരി, അത് ആരടുത്താ ചോദിക്കുന്നേ? നാത്തൂനോട് അടുത്ത് തന്നെ ഇരിപ്പുണ്ടോ?
1: ഹലോ,
0: ഇത് ആരോടാ ചോദിക്കുന്നേ?
1: അറിയത്തില്ല ആരോടാന്ന്.
0: പെട്ടെന്ന് ആള് മാറിയോ?
1: എന്റെ ഹസ്ബൻഡായിരുന്നു അടുത്തത്.
0: എന്നിട്ട് ഞാൻ വിചാരിക്കും ചെയ്തു ഇത്രയും കനത്തിൽ ആരാ സംസാരിക്കുന്നെന്ന്. ശാന്തകുമാരി ചേച്ചി അല്ലേന്ന് ചോദിച്ചപ്പോ അന്ന് പറയുകയും ചെയ്തു.
1: ഹസ്ബൻഡിന്റെ നമ്പരാ.
0: ആ, അതല്ലേ, ഞാൻ വെറുതെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു. അതിന് താങ്ക്സും പറഞ്ഞു.
1: അത് ഞാനാ പറഞ്ഞേ.
0: ആ, ഇതിപ്പോ എല്ലാം ചേട്ടൻ അടിച്ചോണ്ട് പോയി. എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
1: ശശിധരൻ പിള്ള.
0: ആ, അദ്ദേഹത്തിനുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് പറ. എന്റെ ഇന്ന് ബർത്ത്ഡേ വിഷസ് അടിച്ചു മാറ്റിയതിന്.
1: ആ ശരി.

0: ഇത് ആരോടാ സംസാരിക്കണെന്ന് വിചാരിച്ചല്ല ചെരി വെച്ചങ്ങ് പോകുന്നത്?
1: ആരോടാന്ന് അറിയത്തില്ല.
0: ആ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ കേട്ടോ. എന്നിട്ട് ഒരു ഒരു അനക്കം ഇല്ലല്ലോ അവിടെ നിന്ന്. ഫുൾ ടൈം റേഡിയോ കേൾക്കുന്ന ഒരാളടുത്ത് ആകാശവാണിയുടെ ഹലോ സന്ദേശകരം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പൊ എന്നാലും വീണ്ടും ഞാൻ നേരിട്ടൊന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നാത്തൂനെ വിളിച്ച് ഹലോ സന്ദേശകാനത്തിൽ വിളിക്കണേന്ന് പറഞ്ഞത് മായയാണ്. നാത്തൂന്റെ പിറന്നാളാണ് ഈ മാസം 12-ാം തീയതി, വിഷയണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദേശം വെച്ചിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഏത് പാട്ടാ ഞങ്ങൾ വെക്കേണ്ടേ? ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടിടി. ആർക്ക് വേണ്ടിയാ ഈ പാട്ട്?
1: എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: ആഹാ, അവരുടെയൊക്കെ പേരൊക്കെ പറയൂ.
1: ഒരാളിന്റെ പേര് അദ്രിജ, ഒരാളിന്റെ പേര് ശിവജിത്ത്.
0: ആഹാ, എല്ലാം ശിവനുമായിട്ട് ബന്ധപ്പെട്ട. അദ്രിജ, ശിവജിത്ത്. എന്തായാലും അദ്രിജയ്ക്കും ശിവജിത്തിനും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് ഞാനായിരുന്നു എന്ന്. ഇത്രയും നേരം പിന്നെ ആരെടുത്തെന്ന് പറഞ്ഞാ വർത്താനം പറഞ്ഞോണ്ടിരുന്നേ?
1: അല്ല, ഇതുവരെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു.
0: സംശയങ്ങളൊക്കെ അങ്ങ് ചോദിച്ച് തീർക്കണ്ടേ അപ്പോഴപ്പോഴേ. എന്തായാലും സന്തോഷം ശബ്ദം തിരിച്ചറിഞ്ഞതില്. നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കേ.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് അനുജ, റിട്ടയർഡ് അധ്യാപികയാണ്. എന്റെ അനിയത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ്. ഞാൻ അനുജ, ചേച്ചി അനില, അനിയത്തി അനീഷ. ചെറുപ്പം മുതലേ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എല്ലാവരും. അനിയത്തി അനീഷയെ ഞങ്ങൾ വിളിക്കുന്നത് ഹേമ എന്നാണ്. അവളുടെ ജന്മദിനം June 8. അവളുടെ ഭർത്താവ് ബിജു, രണ്ട് മക്കൾ അമ്മുവും അപ്പുവും. ഞങ്ങളെല്ലാവരും പത്തനംതിട്ട ജില്ലയിലാണ് താമസം, ഹേമ ചിറ്റാറിൽ. അവൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേച്ചി അനുജ, നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, ഇത് അനീഷയാണോ?
1: അതെ.
0: അതോ ഹേമയാണോ?
1: ആരാ?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അനീഷയാണോ ഹേമ എന്ന് വിളിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. ഇതെവിടെയാണ്? അതെന്താ ഫുള്ള് കറക്കമാണോ? ചിറ്റാറിൽ പിന്നെ ആരുണ്ട്? ആണോ? ചിറ്റാറിൽ നിന്ന് എങ്ങോട്ട് പോവാണ്?
1: ഞങ്ങള് ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കായംകുളം കഴിഞ്ഞതേ ഉള്ളൂ.
0: അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ആണോ? അത് ശരി. അപ്പൊ വിപുലമായ ആഘോഷ പരിപാടികളാണോ?
1: വിപുലമായ ആഘോഷ പരിപാടികളാണ്.
0: അമ്മുവും അപ്പുവും ഒക്കെ ഉണ്ടോ? അവരവിടെ പോയി.
1: അമ്മു തിരുവനന്തപുരത്ത്.
0: അപ്പുവോ?
1: അപ്പു ക്ലാസ്സിന് പോയേക്കോ, വരും വൈകിട്ട്.
0: അവനെന്തെങ്കിലും ഒപ്പിക്കും. അവനെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവോന്ന്? അപ്പൊ ബിജുചേട്ടൻ ഇതിന്റെ അകത്ത് റോളൊന്നും ഇല്ലേ? ഫുള്ള് റോളാണ്. അത് ഇവിടുത്തെ വിഷയമേ അല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. പാട്ടുകളുടെ ഒക്കെ ആരാധികയായിട്ടുള്ള ആള് ഒരു പാട്ട് പാടിത്തരും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെനക്കെട്ടെല്ലാം പെട്ടത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഇങ്ങനെ ഒതുക്കി വെച്ചങ്ങ് പാടിയാൽ. ആ പിന്നല്ല. അയ്യോ, വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ ആര് പാടും? നമുക്ക് അനഞ്ച ടീച്ചറിനെ കൊണ്ട് പാടിക്കാം. എനിക്ക് ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഈ വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ അനുജ ടീച്ചർ വന്ന് പാടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അതോ അനില ചേച്ചിയെ കൊണ്ട് പാടിക്കണോ? ആണ്. എന്നാലും അനീഷ പാടൂലെന്ന്. അപ്പോ ആ എവിടുന്നാ നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ പിറന്നാൾ ആശംസകളുമായി ഈ പാട്ട് വെക്കട്ടെ. എയർ ഹോസ്റ്റസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മറിയ ജോസ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, 9496565631. മറ്റൊരു നമ്പർ കൂടെയുണ്ട്: 9496596321.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്രരോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അണ്നെസസറിയായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അണ്നെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകൽ മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ, വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുമാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ, ഒന്ന്, കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണമുണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട

0: പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിനു മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻറ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ മഴവില്ല്. മഴവില്ലിൽ ഇന്നാദ്യം ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനമാണ്, ചിത്രം ദിൽസേ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഴവിലിൽ ഇനിയൊരു തമിഴ് ചലച്ചിത്രഗാനമാണ് ഉണ്ണിമേനോൻ പാടിയത്.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: മഴവിലിൽ ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം മിൻസാര കനവ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: മഴവിലിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് കുമാർ സാനു അൽക്കായാഗ്നിക്കും പാടിയത്. ചിത്രം മേ ഖിലാഡി തു അനാരി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ തീരത്ത് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കരിങ്കുന്നം പുത്തൻപള്ളിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ചു. വെള്ളത്തൂവൽ ശല്യംപാറ സ്വദേശി എൽദോസ് മത്തായിയാണ് മരിച്ചത്. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സോമന്റെ കൃതാവ് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന സുജേഷ് ഹരി, സംഗീതം PS ജയഹരി.

0: 916 ഹാൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: 9619.
1: സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സുനിലും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം മോഹൻ സിതാര.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മധു വാസുദേവന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ബിന്നി കൃഷ്ണകുമാർ പാടിയ ഗാനം ചിത്രം ജലം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലഡ് റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: മധു ആലപ്പുഴയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസും എം ശൈലജയും പാടിയ ഗാനം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന VK ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: വന്നു.
1: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം കലികാലം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം.
4: കോട്ടയത്തിന് തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മുൻപ് തെക്കും കൂറിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. വെന്നിമല തലസ്ഥാനമായി രൂപം കൊണ്ട വെമ്പുലിനാട് തെക്കും കൂറും വടക്കും കൂറുമായി പിരിഞ്ഞ നാളുകളിലാണ് വാകത്താനത്തിനടുത്തുള്ള മണികണ്ഠപുരത്തിനും കുട്ടനാടൻ കായൽപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരിക്കും പ്രാധാന്യം ലഭിക്കുന്നത്. പുഴവാതിലിലെ നീരാഴി കൊട്ടാരത്തിലായിരുന്നു അന്നെല്ലാം തെക്കുംകൂറ് തമ്പുരാക്കന്മാർ താമസിച്ചിരുന്നത്. മുഞ്ഞനാട് തെക്കുംകൂറിന്റെ ഭാഗമായതോടെയാണ് കോട്ടയത്തിന് ചങ്ങനാശ്ശേരിയേക്കാൾ പ്രാധാന്യം ലഭിക്കുന്നത്. ചങ്കരനാട്ട് ചേരിയാണ് ചങ്ങനാശ്ശേരിയായതെന്ന് വാദിക്കുന്നവരാണ് സ്ഥലനാമ ഗവേഷകർ. വാഴപ്പള്ളിയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് സ്ഥലനാമത്തിന്റെ ഉൽപ്പത്തിയെന്നും അവർ വിശദീകരിക്കും. ചങ്ങന്റെ, അതായത് ശിവന്റെ നാട്ടുചേരിയാണ് ചങ്ങനാശ്ശേരിയായത് എന്ന വാദവും ശക്തമാണ്.

ചെങ്കൽ പ്രദേശത്തോട് ചേർന്നുകിടക്കുന്ന ദേശമെന്നാണ് ചങ്ങനാശ്ശേരിയെ സ്ഥലനാമ ഗവേഷകനായ മഠം പരമേശ്വരൻ നമ്പൂതിരി വിശേഷിപ്പിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി ചേരന്മാർ കേരളം ഭരിച്ചിരുന്ന നാടുകളിലാണ് പെരുന്ന, തൃക്കൊടിത്താനം, വാഴപ്പള്ളി എന്നീ മഹാക്ഷേത്രങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പ്രശസ്തമാകുന്നത്. മൂന്ന് ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാചീനം തൃക്കൊടിത്താനമാണ്. തൃക്കൊടിത്താനത്തെ നൻറുഴൈ നാടെന്ന പേരിൽ അറിഞ്ഞിരുന്ന ഒരു നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അക്കാലത്ത് തൃക്കൊടിത്താനം. ഭാസ്കര രവിവർമ്മന്റെ 13, 14, 26, 38, 48 ഭരണവർഷങ്ങളിലെ ലിഖിതങ്ങൾ തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. രവിരാമൻ എന്ന മഹോദയപുരം രാജാവിന്റെ 2 ഭരണവർഷത്തിലെ ലിഖിതവും തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കാണാം. വേണാട്ടിലെ ഗോവർദ്ധൻ മാർത്താണ്ഡനെ നൻറഴൈ നാടിന്റെ നാടുവാഴിയായി ഭാസ്കര രവിവർമ്മൻ നിയമിക്കുന്നതാണ് 14 ഭരണവർഷത്തിലെ ലിഖിതത്തിന്റെ ഉള്ളടക്കം. പാട്ടം സ്വീകരിക്കുവാനും ശാന്തിക്കാരനെ നിയമിക്കാനും മഹാഭാരത വായനക്കാരനെ ചുമതലപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഭാസ്കര രവിയുടെ 13 ഭരണവർഷത്തിലെ ലിഖിതം.

0: ഗോവർദ്ധന മാർത്താണ്ഡൻ നൻറുഴൽ നാട് ഭരിക്കുന്ന കാലത്ത് ഗണത്താർ, പൊതുവാൾമാർ, നൻറുഴൽ നാട്ടു മുന്നൂറ്റവർ അതായത് സൈന്യം, നെടുമ്പുറത്ത് കുൻട്രൻ ഗോവിന്ദൻ, ഓർമൻറത്ത് ഇരവി ഇരാമൻ എന്നിവർ യോഗം ചേർന്ന് സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. നാരായണമംഗലത്തുള്ള രണ്ട് വിഭാഗം ക്ഷേത്രവാദ്യക്കാർ തൃക്കൊടിത്താനത്ത് എത്തിക്കേണ്ട എണ്ണയുടെ അളവിനെപ്പറ്റി പരാമർശിക്കുന്നതാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. തെക്കംകൂറിലെ മാടമ്പിമാരിൽ പ്രമുഖനായ വാഴപ്പാടത്ത് പണിക്കരുടെ ആസ്ഥാനമായിരുന്നു വാഴപ്പള്ളി. പണിക്കർ തെക്കുംകൂറിനെ ഉപേക്ഷിച്ച് മാർത്താണ്ഡവർമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറി. താഴമന ഇല്ലത്ത് നിന്ന് ലഭിച്ച വാഴപ്പള്ളി ചെമ്പുവട്ടയം രാജശേഖര ചക്രവർത്തിയുടെ 12-ാം ഭരണവർഷത്തിലേതാണ്. വ്യവസ്ഥകൾ പാലിക്കാത്തവർ 100 ദിനാരം പിഴയൊടുക്കണമെന്നാണ് വാഴപ്പള്ളി പട്ടയം ആവശ്യപ്പെടുന്നത്. റോമൻ നാണയങ്ങളാണ് മുൻകാലങ്ങളിൽ ദിനാരം എന്ന പേരിൽ അറിഞ്ഞിരുന്നത്. നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ് പരപ്പനാട്ടു നിന്നെത്തിയ ക്ഷത്രിയരെ പുനരധിവസിപ്പിച്ച ലക്ഷ്മിപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും ആദ്യത്തെ മുസ്ലിം പള്ളിയും നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ്. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞയാഴ്ച കഥ എവിടെയാണ് നിർത്തിയതെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഗ്രീക്കുകാർ ഒരു വലിയ മരക്കുതിരയെ ഉണ്ടാക്കി. ആ കുതിരയെ കടൽ തീരത്ത് ഉപേക്ഷിച്ച് സിനോൺ എന്ന പട്ടാളക്കാരനെ കാവൽ നിർത്തി ഒഡീസിയൂസും ബാക്കിയുള്ള ഗ്രീക്ക് പടയാളികൾ മുഴുവനും കപ്പലിൽ കയറി യാത്ര തിരിച്ചു. ഇനി എന്താണ് സംഭവിക്കുക? ആ വലിയ മരക്കുതിരയെ ട്രോജൻകാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുമോ? നമുക്ക് കേട്ടാലോ. ഇന്ന് നമുക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
3: കിഴക്ക് മീനക്കതിരുകൾ തെളിഞ്ഞു. കോട്ടയ്ക്ക് മുകളിലൂടെ ട്രോജന്മാർ എത്തി നോക്കി. ഗ്രീക്കുകാരുടെ താവളം നിശ്ചേതനമായിരിക്കുന്നു. കുടിലുകൾ കത്തിയെരിഞ്ഞു.

0: കഴിഞ്ഞിരിക്കുന്നു. കപ്പലുകളാകട്ടെ ഒന്നുമില്ല. വിജനമായ തീരം. ഇനിയും തീ കെട്ടടങ്ങിയിട്ടില്ലാത്ത കുടിലുകളുടെ മുമ്പിൽ ട്രോജൻ പട ആയുധങ്ങളും ഏന്തിയെത്തി. എന്താണ് സംഗതികളെന്ന് വ്യക്തമല്ല. ഏതെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കണം. ആനയേക്കാൾ വലിപ്പമുള്ള മരക്കുതിര മൈതാനത്തിൽ നിൽപ്പുണ്ട്, സമീപത്തൊരു ഗ്രീക്കുകാരനും. നമുക്കറിയാം ആരായിരുന്നു അത്. അതെ, സിനോൺ. ട്രോജൻ പടയാളികൾ അപരിചിതനായ മനുഷ്യനെ വന്നു പിടിച്ചു. അയാളുടെ ഇരുകരങ്ങളും ബന്ധിച്ചു. ഉത്തുംഗമായ അശ്വരൂപത്തെ വിസ്മയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പ്രിയാം രാജാവ്. ഗ്രീക്കുകാരനായ സിനോണെ ട്രോജൻ പടയാളികൾ ബന്ധനസ്ഥനാക്കി രാജാവിന്റെ പക്കലെത്തിച്ചു. ഈ ഗ്രീക്കുകാരനെ തീയിലിട്ടാൽ സകല രഹസ്യങ്ങളും നമുക്ക് കിട്ടും എന്ന് ചിലർ പറഞ്ഞു. ഗ്രീക്കുകാർ ഈ അഗതിയെ മർദ്ദിക്കുകയും പുറന്തള്ളുകയും ചെയ്തു. ട്രോജൻകാരായ നിങ്ങൾ എന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നു. എന്നോട് കാരുണ്യം കാട്ടുവാൻ ഒരു മനുഷ്യനുമില്ലല്ലോ, സിനോൺ പറഞ്ഞു. ഗ്രീക്കുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ച രാജാവും കൂട്ടരും അയാളോട് ചോദ്യങ്ങൾ ചോദിച്ചു. സിനോൺ കള്ളക്കഥകൾ പറഞ്ഞു തുടങ്ങി. മഹാരാജാവേ, ഞാൻ ഗ്രീക്കുകാരനാണെങ്കിലും അവരുടെ കോപത്തിന് പാത്രമായവനാണ്. ഒഡീസിയൂസ് ഗ്രീസിലേക്ക് പുറപ്പെടും മുമ്പ് എന്നെ വധിക്കാനൊരുങ്ങി. ഞാൻ ഒളിച്ചുമാറി രക്ഷപ്പെട്ടു. ഒഡീസിയൂസ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചുവെന്നോ? എന്താണ് കാരണം? മഹാരാജാവ് ചോദിച്ചു. ഞാനും പലാമിഡിസ് രാജകുമാരനും സ്നേഹിതന്മാരായിരുന്നു. ഒരിക്കൽ പലാമിഡിസ് രാജകുമാരൻ കടൽ തീരത്ത് ഏകാംഗിയായി മത്സ്യം പിടിക്കുകയായിരുന്നു. പൂർവ്വവൈരാഗ്യം നിമിത്തം ഒഡീസിയൂസ് അദ്ദേഹത്തെ വധിച്ചു. അതറിഞ്ഞു കോപവും താപവും നിറഞ്ഞവനായി ഞാൻ ഒഡീസിയൂസിനെ ചീത്ത വിളിച്ചു. അന്നു മുതൽ എന്നെയും വധിക്കുവാൻ ഒഡീസിയൂസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെങ്കിലും എന്നോട് കരുണ കാണിക്കില്ലേ? എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഒഡീസിയൂസിനായിരിക്കും കൂടുതൽ സന്തോഷം. ഞാൻ അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ശത്രുവായി തീർന്ന ദുർഭകനാണ്, സിനോൺ തുടർന്നു. ഒരാളെ ബലി കഴിച്ചാൽ ദൈവകോപത്തിൽ നിന്ന് ഗ്രീക്കുകാർ രക്ഷപ്പെടുമെന്ന് പ്രവാചകനായ കാൽക്കസ് പറഞ്ഞു. ബലി കഴിക്കാൻ ഗ്രീക്കുകാർ തെരഞ്ഞെടുത്തത് എന്നെയാണ്. എന്നെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി തടങ്ങലിൽ വെച്ചു. അഥീനി ദേവിക്ക് കാഴ്ച കൊടുക്കുന്നതിനായി ഈ വലിയ മരക്കുതിരയെ നിർമ്മിച്ചു. ട്രോയ് നഗരത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും വലിയ പ്രതിമയുണ്ടാക്കിയിട്ടുള്ളത്.
1: ഈ കുതിരയെ നിങ്ങൾ നശിപ്പിച്ചാൽ ദേവി കോപിക്കും. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദേവിയുടെ പ്രതിമ കോട്ടയ്ക്കുള്ളിൽ നിന്ന് മോഷ്ടിച്ചെടുത്തത് ഒഡീസിയൂസ് ആണ്. അയാളത് ഗ്രീസിലേക്ക് കൊടുത്തയച്ചു. അതിൽ ദേവി കോപിച്ചിട്ടുണ്ട്. ആ പ്രതിമ തിരികെ കൊണ്ടുവരാനായി എല്ലാവരും ഇപ്പോൾ ഗ്രീസിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ ആക്രമണത്തിനായി മാസങ്ങൾക്ക് ശേഷം അവർ ട്രോയിൽ തിരിച്ചെത്തും. അപ്പോൾ ട്രോയ് കീഴടക്കിയിട്ട് അഥീനി ദേവിയുടെ പ്രതിമ പ്രതിഷ്ഠിച്ച് ദേവിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അവരുടെ ചിന്ത. സിനോൺ പറഞ്ഞ കള്ളക്കഥകൾ ട്രോയ് നിവാസികൾ വിശ്വസിച്ചു. അയാളോട് കരുണ തോന്നി. അവർ അയാളുടെ ബന്ധനം അഴിച്ചു. സിനോൺ അവർക്ക് നന്ദി പറഞ്ഞു. ഉടൻ തന്നെ ജനങ്ങളെല്ലാം കയറുകളും വടങ്ങളും കൊണ്ടുവന്ന് മരക്കുതിരയുടെ കാലുകൾ ബന്ധിച്ചു. കുതിരയെ കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുവാനുള്ള തിരക്കായി. സ്ത്രീകളും കുട്ടികളും കുതിരയെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് കയറുകളിൽ പിടിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്തു. ഗ്രീക്കുകാരുടെ മേൽ തങ്ങൾ വിജയം വരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിച്ചു. മരക്കുതിരയെ ഉരുട്ടിയും വലിച്ചിഴച്ചും ആഘോഷപൂർവം കോട്ടയുടെ മുമ്പിലെത്തിച്ചു. ഭീമാകാരനായ കുതിരയെ ഉള്ളിലേക്ക് കയറ്റുവാൻ വാതിലിന് വലിപ്പം പോരായിരുന്നു. അതുകൊണ്ട് ഭിത്തികൾ വെട്ടിപ്പൊളിച്ച് കുതിരയെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറ്റി. ഹർഷാരവം മുഴക്കിക്കൊണ്ട് ജനം ചുറ്റും നിന്നു. പകൽ മുഴുവനും അവർ ആഹ്ലാദത്തിൽ ആറാടി. ദീർഘകാലമായി തങ്ങൾ ഗ്രീക്കുകാരോട് പൊരുതിയതിന്റെ അന്ത്യഫലം കണ്ടിരിക്കുന്നുവെന്ന് പ്രിയാം രാജാവും ട്രോയ് ജനതയും കരുതി. ഗ്രീക്കുകാർ നിർമ്മിച്ച മരക്കുതിരയെ കോട്ടയ്ക്കുള്ളിൽ ട്രോയ് ജനത സൂക്ഷിച്ചു. ഊണും ഉറക്കവും വെടിഞ്ഞ് യവനന്മാരോട് പോരാടിയ ട്രോജന്മാർക്ക് വളരെയധികം സന്തോഷമാണ് കുതിരയെ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായത്. പകലവസാനിച്ചു. ആടിയും പാടിയും നൃത്തം വെച്ചും തളർന്ന ട്രോജന്മാർ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് വലിയ വിരുന്നിൽ പങ്കെടുത്തു. നല്ല ഭക്ഷണവും വീഞ്ഞും ജനങ്ങൾക്കെല്ലാം മതിയാവോളം കിട്ടി. എല്ലാ കഷ്ടപ്പാടുകളും മറന്ന് അവർ വിജയദിനം ആഘോഷിച്ചു. പത്തു വർഷത്തെ നിരന്തരമായ യുദ്ധത്തിനു ശേഷമുണ്ടായ ആശ്വാസവും വിജയവുമാണല്ലോ അത്. വിരുന്നിനുശേഷം ജനങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. രാത്രിയുടെ കറുത്ത പുതപ്പിനുള്ളിൽ ട്രോയ് ദ്വീപ് അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ജനങ്ങൾ നല്ല ഉറക്കത്തിലുമായി. അപ്പോഴാണ്

0: ടെനഡോസിലേക്ക് മാറിയ ഗ്രീക്ക് കപ്പലുകൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ ട്രോയിലേക്ക് പാഞ്ഞുവന്നത്. തിരകളെ മുറിച്ച അതിവേഗം കപ്പലുകൾ ട്രോയി തീരത്തെത്തി. സുഖസുഷുപ്തിയിൽ ട്രോയി നഗരം മുഴുകി നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഉറങ്ങിയിരുന്നില്ല. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ആയിരുന്നു അത്. സിനോൺ പറഞ്ഞത് കള്ളക്കഥകളാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. മരക്കുതിരയുടെ ഉള്ളിൽ ഗ്രീക്ക് പട്ടാളക്കാർ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അയാൾക്ക് സംശയമായി. ഹെലൻ അടുത്തുണ്ട്. അവളെ സംബന്ധിച്ചുള്ള ഒരു രഹസ്യം ഡിയോഫോബസിനറിയാം. ഹെലന് താൻ കണ്ടിട്ടുള്ള ഏത് സ്ത്രീയുടെയും സ്വരത്തിൽ സംസാരിക്കാൻ വശമുണ്ട്. അമാനുഷികമായ ആ സിദ്ധി ഉപയോഗപ്പെടുത്താമെന്ന് ഡിയോഫോബസ് നിശ്ചയിച്ചു. ഹെലനെയും ഒരു സംഘം പട്ടാളക്കാരെയും വിളിച്ചുകൊണ്ട് അയാൾ മരക്കുതിരയുടെ സമീപത്തെത്തി. ട്രോജൻ പട്ടാളക്കാർ അല്പം മാറി നിന്നു. ഡിയോഫോബസ് ഹെലനോട് പതുക്കെ പറഞ്ഞു, ഈ കുതിരയ്ക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയട്ടെ. നിന്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ മെനലാവൂസിനെ വിളിക്കുക. ഡിയോഫോബസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹെലൻ മെനലാവൂസിനെ സ്നേഹത്തോടെ വിളിച്ചു. ഡിയോമീസിനെ അയാളുടെ ഭാര്യയുടെ ശബ്ദത്തിലും വിളിച്ചു. രണ്ടുപേരും വിളി കേട്ട് ഉത്തരം പറയാൻ വെമ്പി. പക്ഷേ ഒഡീസിയൂസ് അവരെ വിലക്കി. ഹെലന്റെ സിദ്ധിയെക്കുറിച്ച് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. ഒഡീസിയൂസിന്റെ ഭാര്യയായ പെനിലോപ്പിയായുടെ ആർത്തനാദം ഒഴുങ്ങിക്കേട്ടു. ബുദ്ധിമാനായ ഒഡീസിയൂസ് നിശബ്ദത പാലിച്ചു. ആന്റിക്ലസ് പ്രിയതമയുടെ ശബ്ദം കേട്ട് മറുപടി പറയാൻ ഒരുങ്ങിയെങ്കിലും ഒഡീസിയൂസ് അയാളുടെ വായ്മൂടി നിശബ്ദനാക്കി. കുതിരയുടെ ഉദരത്തിൽ ആളുകളില്ലെന്ന് കണ്ട് ഡിയോഫോബസ് ഹെലനോടുകൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാത്രി അന്ത്യയാമത്തിലേക്ക് പ്രവേശിച്ചു. ട്രോയി നഗരം ഗാഢനിദ്ര പൂണ്ടു. കുതിര നിർമ്മാതാവായ എപിയസ് കുതിരയുടെ ഉദരഭാഗത്തെ കവാടം തുറന്നു. ഗ്രീക്ക് ഭടന്മാർ ഓരോരുത്തരായി ആയുധമേന്തി പുറത്തുവന്നു. ഗ്രീക്ക് കാവൽക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നമുക്കറിയാലോ. അവർ വീഞ്ഞുകുടിച്ച് ബോധരഹിതരായി കിടക്കുകയായിരുന്നു. അവരെ നിഷ്കരണം വധിച്ച് ഒഡീസിയൂസും കൂട്ടരും കോട്ടയുടെ എല്ലാ വാതിലുകളും മലർക്കെ തുറന്നിട്ടു. രാത്രിയുടെ മറവിൽ കോട്ടയ്ക്ക് വെളിയിൽ കാത്തുനിന്ന ഗ്രീക്ക് ഭടന്മാർ കൊടുങ്കാറ്റുപോലെ ആർത്തിരമ്പി കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കൊളുത്തിയ പന്തങ്ങളുമായി അവർ നാലുപാടും നടന്ന് കെട്ടിടങ്ങൾക്കെല്ലാം തീവച്ചു. കണ്ണിൽ കണ്ടവരെയൊക്കെ വെട്ടിയും വീഴ്ത്തി. ട്രോജൻ ജനങ്ങളുടെ നിലവിളി എവിടെയും ഉയർന്നു. പ്രിയാം രാജാവ് പാർക്കുന്ന കൊട്ടാരത്തിലേക്ക് ഭടന്മാർ പാഞ്ഞുകയറി. ആ വയോവൃദ്ധന്റെ ശിരസ് അവർ വെട്ടിവീഴ്ത്തി. പഞ്ഞിക്കെട്ടുപോലെ വെളുത്ത മുടിയും താടിയും രക്തത്തിൽ മുങ്ങി. അപ്പോൾ ട്രോയ് നഗരം വെന്തെരിയുകയായിരുന്നു. ഒഡീസിയൂസ് നേരെ ഡിയോഫോബസിന്റെ മാളികയിലേക്കാണ് പോയത്. അദ്ദേഹം ഡിയോഫോബസുമായി ഏറ്റുമുട്ടി. മൂർച്ചയേറിയ കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ച് ഒഡീസിയൂസ് അയാളെ വധിച്ചു. മെനലാവൂസ് അടുത്ത നിമിഷത്തിൽ പാഞ്ഞെത്തി. ഡിയോഫോബസ് രക്തം ചൊരിഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ടു. അടുത്ത് തന്നെ ഒഡീസിയൂസുമുണ്ടായിരുന്നു. അയാൾ ഒരു തൂണിൽ ചാരി നിൽക്കുകയാണ്. ഒഡീസിയൂസിന്റെ ശിരസിലും കനത്ത മുറിവുണ്ട്. രക്തം ധാരധാരയായി ഒഴുകുന്നു. മെനലാവൂസ് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇയാളെ കൊന്നത്? ഡിയോഫോബസിനോട് പ്രതികാരം ചെയ്യേണ്ട അവകാശം എനിക്കായിരുന്നു. ഒഡീസിയൂസ് മൗനം പൂണ്ടു നിന്നു. ഊരിപ്പിടിച്ച വാൾ മെനലാവൂസിന്റെ കരങ്ങളിലുണ്ട്. അദ്ദേഹം നോക്കി. ഹെലൻ വിറപൂണ്ട മാൻപേടയെ പോലെ നടുങ്ങി നിൽക്കുന്നു. അവളുടെ നേരെ മെനലാവൂസ് കുതിച്ചു. അപ്പോൾ ഒഡീസിയൂസ് പറഞ്ഞു, മെനലാവൂസ്, നിങ്ങൾ എനിക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിജ്ഞ പാലിക്കുമോ? മെനലാവൂസ് ഒഡീസിയൂസിന്റെ നേർക്ക് തിരിഞ്ഞു. തീർച്ചയായും. അപ്പോൾ ഒഡീസിയൂസിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഹെലന്റെ ജീവനാണ്. ട്രോയിയുടെ ഭാഗ്യമായ അധീനിയുടെ പ്രതിമ മോഷ്ടിക്കുവാൻ ഞാൻ എത്തിയപ്പോൾ എന്റെ ജീവൻ രക്ഷിച്ചത് ഹെലനാണ്. എന്റെ ആ കടപ്പാട് തീർക്കണം. എനിക്കുള്ള സമ്മാനമായി ഹെലന്റെ ജീവൻ തരണം. മുറിയുടെ കോണിൽ പരിങ്ങി നിന്നിരുന്ന ഹെലൻ പൊടുന്നനെ ഓടിയെത്തി മെനലാവൂസിന്റെ പാദങ്ങളിൽ വീണു. അവളുടെ സുവർണ കേശഭാരം മെനലാവൂസിന്റെ പാദങ്ങളിൽ അടിയറവായി വിതറി വീണു. ഹെലന്റെ കൈകൾ അദ്ദേഹത്തിന്റെ പാദങ്ങളെ പുണർന്നു. അദ്ദേഹം ഹെലനെ പിടിച്ചുയർത്തി. എന്നിട്ടവളെ ആശ്ലേഷിച്ചു. ഒഡീസിയൂസിനെ ഹെലനും മെനലാവൂസും ശുശ്രൂഷിച്ചു. വാളിന്റെ വായ്ത്തലയേറ്റുള്ള ശിരസിലെ മുറിവിൽ അവർ മരുന്ന് വെച്ചു കെട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഗ്രീക്ക് ഭടന്മാർ ട്രോയ് നഗരത്തോട് വിട പറയുകയായിരുന്നു. നൂറ്റാണ്ടുകളായി പ്രൗഢിയിൽ വിരാജിച്ച ട്രോയി ഒരു ചാമ്പൽ കൂമ്പാരമായി കഴിഞ്ഞിരുന്നു. ട്രോയി നഗരത്തിലെ പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ തീയിൽ വെന്തിരിഞ്ഞു. ശേഷിച്ചവ നായ്ക്കൾക്കും കഴുകന്മാർക്കും ആഹാരമായി. നഗരത്തിൽ നിന്നും വിലപ്പെട്ട വസ്തുക്കളെല്ലാം ഗ്രീക്ക് ഭടന്മാർ കവർന്നെടുത്തു. ട്രോജൻ സ്ത്രീകളെ അടിമകളാക്കി ഗ്രീസിലേക്കും കൊണ്ടുപോയി. 1000 പടക്കപ്പലുകളെ കടലിലിറക്കുവാൻ പോരുന്ന സൗന്ദര്യം ചടുല നയനങ്ങളിൽ സംവഹിച്ച ഹെലനെ മെനലാവൂ സ്വീകരിച്ചു. സർവവിധ ബഹുമാനങ്ങളോടെ ഗ്രീക്ക് കപ്പലിൽ കയറിയ ഏക സ്ത്രീ ഹെലനായിരുന്നു. ഒരു ദശവത്സര കാലത്തെ കഠിനാധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും സമാപ്തി കുറിച്ചുകൊണ്ടുള്ള വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു ഗ്രീക്ക് ജനത. വിസ്തൃതമായ നീല ജലപ്പരപ്പിലൂടെ ഗ്രീക്ക് നൗകകൾ തരംഗങ്ങളെ മുറിച്ചുകൊണ്ട് ഗ്രീസിന്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ ഒരു മഹായുദ്ധത്തിന്റെ സ്മരണകൾ അവരുടെ മനസ്സിൽ മായാതെ കിടന്നു.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണകഥയിലെ ഏറ്റവും പ്രസിദ്ധമായ കഥയാണ് ഇലിയഡ്. സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ പാരീസ് തട്ടിക്കൊണ്ടുപോകുന്നതും ഹെലനെ മോചിപ്പിക്കാനായി ഒഡീസിയോസ്, അക്കിലസ്, ആംഗമൈനോൺ തുടങ്ങി നിരവധി മഹാന്മാരായ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ട്രോജൻകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതും അവസാനം യുദ്ധത്തിൽ ജയിച്ച് ഹെലനെ വീണ്ടെടുക്കുന്നതുമാണ് ഇലിയഡ് എന്ന കഥയുടെ ഉള്ളടക്കം. ഗ്രീക്ക് പുരാണത്തിലെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമുക്ക് കഥ പറഞ്ഞു തന്നത് റൂബി ബാബു. ഗ്രീക്ക് പുരാണത്തിലെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടുമെത്താം.
2: പണ്ട്

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടിനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ദിനാചരണം കോട്ടയം ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെയും എം ജി സർവകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച നടത്തും. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എൻസിഎ റെഗുലർ ഒഴിവുകളിലേക്ക് മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. ഒമാൻ തീരത്ത് വീണ്ടും

വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യു എസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജൂസി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 ഗസൽ. 9:30 സംഗീത സുധ. മധുരയിൽ ടി എൻ ശേഷഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് പള്ളിക്കൽ സുനിൽ. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകുന്നേരം 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പള്ളിയുടെ കാക്ക എന്ന കവിത ആലാപനം ലീലാ മാത്യു, ഉദയഗീതം വിജയ് യേശുദാസ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 47. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. സ്വാതി തിരുനാൾ പദങ്ങൾ ഭാഗം 1. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി, നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ജ്യോതി സാറാ ജേക്കബുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. ആർ വെങ്കടരാമൻ അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പക്ഷേ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തീരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അർമാൻ മാലിക്കും തബീതയും പാടിയത്. രചന റിനു റസാഖ്, സംഗീതം അഫ്സൽ യൂസഫ്.

ചലച്ചിത്ര ഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ഇന്നാദ്യം സായുജ്യം എന്ന ചിത്രത്തിൽ സുശീലയും സംഘവും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം KJ ജോയ്.

0: ക്ഷമിക്കണം, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്.
1: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
2: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും രമേഷ് നാരായണനും പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേഷ് നാരായണന്റെ സംഗീതം.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം വിദ്യാഭ്യാസം

0: വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജിയം ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ BTech വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2 തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വെ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുന്നു. സായുജ്യം എന്ന ചിത്രത്തിൽ സുശീലയും സംഘവും പാടിയ ഗാനമാണ്. ഗാനരചന യൂസുഫലി കെ ചേരി, സംഗീതം KJ ജോയി.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിൽ

0: ഇന്ത്യയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
1: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികള് ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയില് ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തില് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാനും അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകൾ, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, കീടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം. അതുകൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ? പിന്നെ ഈ ചാലുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? അതിൽ നിന്നൊക്കെ

രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗമുണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക് വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തു നിന്ന് വരുമ്പോൾ അതിലൂടെ രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾ നാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ്, അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്.
പൊതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളത്.

0: അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് തേനീ വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവവേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് 1 ഏക്കറിന് 1 എണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം 1 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും. വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അത് ഏതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റ് നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ കുമിൾനാശിനികൾ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവിടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗനിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗനിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗനിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഡോക്ടർ അഞ്ജുവിന്റെ ഫോൺ നമ്പർ പറയാം. 9442410988 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9442410988

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്.

0: ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്?

0: ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായ്കൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വേടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 ഓർമ്മിക്കുക, ജൂൺ 15 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിൽ മാതംഗിയും ഹരിചരണും പാടിയത്, ഗാനരചന ഹരിനാരായണൻ, സംഗീതം പ്രശാന്ത് പിള്ളൈ.

അടുത്ത ഗാനം ആദ്യ രാത്രി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിലാൽ, പാടിയത് ആനാമി.

എസ് രമേശൻ നായർ വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി, എം ജി ശ്രീകുമാർ, മനോ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ഇൻഡിപെൻഡൻസ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹരിനാരായണൻ വരികൾ എഴുതി, രഞ്ജിൻ രാജ് സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാവൽ.

ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും റിമി ടോമിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവോക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൈദ്യുതി പരാതികൾക്ക് പരിഹാരം കാണാൻ നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. KSEB ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ മന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം മുണ്ടിയാത്ത് റോഡിൽ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഏബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിൽ ഹരിചരൺ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സെറിൻ ഫ്രാൻസിസ്.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി, ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം വസന്തമാളിക.

ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ മാർക്കോസും മിൻമിനയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം മാന്യന്മാർ.

ജലോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഗസൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഇന്നത്തെ ഗസൽ രാവിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണങ്ങൾ അനുഭവങ്ങളാകുന്ന ചില ഗസലുകൾ, അതിൽ ഹരിഹരന്റെ തീക്ഷ്ണതയും പങ്കജുദാസിന്റെ ലാളിത്യവും ശ്രേയ ഘോഷാലിന്റെ മാധുര്യവും ഇന്ന് നമുക്ക് കൂട്ടായുണ്ട്. ഈ ഗസൽ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഹരിഹരന്റെ മാസ്മരിക ശബ്ദത്തിലാണ്. ഫേസ്ലാ തുംകോ ഭൂൽ ജാനേകാ. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ വേട്ടയാടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന. നിന്നെ മറക്കാൻ ഞാൻ തീരുമാനിച്ചു, പക്ഷേ എന്റെ ഹൃദയം അതിന് സമ്മതിക്കുന്നില്ല എന്ന ആത്മസംഘർഷമാണ് ഈ ഗസൽ വ്യക്തമാക്കുന്നത്. ഹരിഹരന്റെ ശബ്ദത്തിലെ ഓരോ ഇടർച്ചയും ശ്രോതാവിന്റെ ഉള്ളിൽ തട്ടും. പ്രണയനഷ്ടത്തിന്റെ നോവ് അനുഭവിക്കുന്നവർക്ക് ഈ പാട്ട് സ്വന്തം കഥ പോലെ തോന്നുകയും ചെയ്യും.

ഏക് തരഫ് ഉസ്കാ ഘർ, പങ്കജ് ഉദാസിന്റെ അതിമധുരമായ ഒരു ഗസൽ. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ ഗസൽ വ്യക്തമാക്കുന്നത്. പങ്കജ് ഉദാസിന്റെ ആലാപന ശൈലി വളരെ ലളിതമാണെങ്കിലും അതിനൊരു ആഴമുണ്ട്. ഒരു കഥ പറയുന്നത് പോലെ അദ്ദേഹം പാടുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ആ മധുരാലയവും പ്രിയതമയുടെ വീടും ഒക്കെ തെളിഞ്ഞു വരും. വരികളിലെ നാടകീയതയും ആലാപനത്തിലെ സൗമ്യതയുമാണ് ഈ ഗസലിനെ എന്നും പ്രിയപ്പെട്ടതാക്കുന്നത്.

പ്രണയത്തിനായി കൊതിക്കുന്ന, സ്നേഹത്തിന്റെ ഒരു തുള്ളിക്കായി ദാഹിക്കുന്ന ഒരു ഹൃദയത്തിന്റെ തേങ്ങലാണ് ശ്രേയാ ഘോഷാലിന്റെ ഈ ഗസൽ. ഹമേ ഭീ പ്യാർ കർ ലേ.

0: ഹരിഹരന്റെ വിരഹവും പങ്കജുദാസിന്റെ ആകുലതകളും ശ്രേയാ ഘോഷാലിന്റെ ആർദ്രതയും ഇന്ന് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു എന്ന് കരുതട്ടെ. ആ സംഗീതം എന്നും നിങ്ങൾക്കിടയിൽ പെയ്തുകൊണ്ടിരിക്കട്ടെ. മറ്റൊരു ഗസൽ രാവിലെ ഒത്തുചേരും വരെ മേ റൂബി ബാബു സഭി ശ്രോതാവും കോ ശുഭരാത്രി.
1: ഗസൽ അവതരണം നിർവഹണം

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്.

കാമിദാത്ത വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാവ്യനാലങ്കാര ഭരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാവ്യനാലങ്കാര ഭരണ ഭൂമി ജലാഗ്നിവായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദ കരണ സിഗമ പരിഭവ മരി പരിസ സരി ഗമ പരി പവമ മരി സരി സ മഗമ പരി പവഗ മരി സനി സരി ഗമ പഗമ പസാനി പമരി സരി പസാനി പമരി പമരി

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ മധുരൈ TN ശേഷഗോപാലൻ പാടിയ സ്വാതി തിരുനാൾ കൃതി, SR മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ TK മൂർത്തി മൃദംഗം, ഭൈരവിരാഗത്തിൽ ജനനി മാമവ എന്നു തുടങ്ങുന്ന കൃതി, മിശ്ര ചാപ്പ് താളം.

സംഗീതസുധയിൽ ഇതുവരെ കേട്ടത് മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ സ്വാതി തിരുനാൾ കൃതി, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നിശാസുരഭിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ മിൻമിനി പാടിയ ഗാനമാണ്. ഗാനരചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി. ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: കേരള നവോത്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നു വന്ന അടിമ വ്യാപാരവും മേലാള കീഴാള വ്യത്യാസവും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അസമത്വവും അനീതിയും സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത്. മനുഷ്യരെ മനുഷ്യരായി കാണാനും അസമത്വം ഇല്ലാതാക്കി എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മാനവികത എന്ന മഹാസന്ദേശം എല്ലാവരിലും അനുഭവേദ്യമാക്കി ഒന്നെന്ന യാഥാർത്ഥ്യം ജനകീയമാക്കി രാജ്യനന്മയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ യുഗപ്രഭാവരായ എത്രയോ പുണ്യജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി 1812 അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് മഹാറാണി ഗൗരി ലക്ഷ്മിഭായി ഉത്തരവിറക്കിയത് ഒരു തുടക്കമാണെങ്കിൽ 1853 തുടർന്ന് 1855 ഉത്തരവിറക്കി ഒപ്പം നിയമനിർമ്മാണം നടത്തിയും നിരോധനം നിർബന്ധിതമാക്കി. 1812 ഉത്തരവിന് ശേഷം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ധീരനായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഊഴമായിരുന്നു. അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നേരനുഭവം നേർക്കാഴ്ചയുമായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിക്കൊണ്ടിരുന്ന ധർമ്മഭടൻ നടത്തിയ ഇടപെടലുകൾ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ്. മൂക്കുത്തി സമരവും ഏത്താപ്പ് സമരവും അച്ചിപ്പുടവ സമരവും കർഷക തൊഴിലാളി സമരവും എല്ലാം കേരള നവോത്ഥാന ചരിത്രത്തിൽ ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. തുടർന്ന് കൂടുതൽ കരുത്തും ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവനും മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പൊയ്കയിൽ കുമാരഗുരുദേവനും ശുഭാനന്ദസ്വാമിയും കുറുമ്പൻ ദൈവത്താനും കണ്ടൻകുമാരനവും വെള്ളിക്കര ചോദിയും കെ കേളപ്പനും മൂലൂർ പത്മനാഭ പണിക്കരയും ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും വെച്ചൂരത്ത് കൃഷ്ണപിള്ളയും തുടങ്ങി എത്രയോ ദേവാംശ പിറവികൾ ഇത്തരം ക്രൂരമായ അനീതിക്കെതിരെ പടനയിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കായൽ സമരവും എല്ലാം കേരളത്തെ സമത്വപൂർണമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ശക്തി പകർന്നു നൽകി. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും കൊച്ചാപ്പിയും ബാഹുലേയനും വെന്നിയിൽ ഗോവിന്ദപ്പണിക്കരും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ വേലായുധ പണിക്കരും കിഴിയത്ത് ശങ്കരപ്പിള്ളയും പജയ ഭാരതം മാത്തുണ്ണിയും ബാരിസ്റ്റർ ജോർജ് ജോസഫും എം ആർ മാധവവാര്യരും കണ്ണാറ ഗോപാലപ്പണിക്കരും ചങ്ങരത്ത് ശങ്കരപ്പിള്ളയും എല്ലാം ചേർന്ന് ഉഴുതുമറിച്ചിട്ട നവോത്ഥാന മണ്ണിൽ പിന്നീട് വിത്തിറക്കി വിളവെടുക്കാൻ വന്നവർ എത്രത്തോളം നീതി പുലർത്തിയെന്നത് ചിന്തനീയമാണ്. മതവും ജാതിയും ഉപജാതിയും എല്ലാം ചേർന്ന് വിഭജന സ്വരം മാത്രമാക്കി നല്ല ചിന്തകളെ വികലമാക്കിയപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷ്യത്തിലെ ഭ്രാന്താലയമായി മലയാള മണ്ണ് മാറുമോ എന്ന ആശങ്ക നമ്മെ പിന്തുടർന്നു. അതിന് അനുവദിച്ചുകൂടാ. സവർണ മേധാവിത്വം സർവ്വതും കൈയടക്കി അടിസ്ഥാനവർഗ ജനതയെ വഴി നടത്താൻ പോലും അനുവദിക്കാതെയും മാറുമറയ്ക്കാനും മുട്ടിനു താഴെ നീളമുള്ള വസ്ത്രം ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും കഴിയാതിരുന്ന അസമത്വത്തിനും തേർവാഴ്ചയ്ക്കുമെതിരെ അവർണ സവർണ ഭേദമില്ലാതെ ചിലരെങ്കിലും തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്നത്തെ കേരളം നാം കാണുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം അസമത്വത്തിനുമെതിരെയും നമുക്ക് ഒന്നിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
0: ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 4:18. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ.

برہا

पत्ते तक बैगुन पूरा हो।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।